പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മിഥുനം 22, 2026.

അപൂർവചിന്തകൾ. ജീവിതത്തിൽ നാം രണ്ട് സാഹചര്യങ്ങളിൽ മൗനം പാലിക്കുക തന്നെ വേണം. ഒന്ന്, നാം പറയുന്നത് നമ്മോടൊപ്പം ഉള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ. മറ്റൊന്ന്, നാം ഒന്നും പറയാതെ തന്നെ നമ്മെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ. ഏവർക്കും ശുഭദിനം.

0: ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് തിരശീല, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 6. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതും നാഥുല ചുരം 44 വർഷങ്ങൾക്ക് ശേഷം തുറന്നുകൊടുത്തതും പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് ലൂയി പാസർ വിജയകരമായി പരീക്ഷിച്ചതുമൊക്കെ ഒരു ജൂലൈ 6 ജൂലൈ 6 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 6. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായത് 1892 ജൂലൈ 6. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് അടച്ച നാഥുല ചുരം 44 വർഷങ്ങൾക്ക് ശേഷം വ്യാപാര ആവശ്യങ്ങൾക്കായി തുറന്നുകൊടുത്തത് 2006 ഇന്നേ ദിവസമായിരുന്നു. ഇന്ന് ലോക ജന്തുജന്യ രോഗദിനം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന 5 പുതിയ രോഗങ്ങളിൽ 3 മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ജൂലൈ 6 പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള തന്റെ പ്രതിരോധ മരുന്ന് ലൂയി പാസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചത്. ഒരു നായയിൽ നിന്ന് പേപ്പട്ടി വിഷബാധയേറ്റ ജോസഫ് വെയ്സ്റ്റർ എന്ന കുട്ടിയിലാണ് ഈ മരുന്ന് ആദ്യമായി പരീക്ഷിച്ചത്. ജൂലൈ 6 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. കൽക്കത്തയ്ക്ക് സമീപം ഷിപ്പൂരിൽ 273 ഏക്കർ സ്ഥലത്ത് റോബർട്ട് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് 1787 ജൂലൈ 6. ഭീകരതയെ നേരിടുവാനും അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നതിനും പ്രത്യേക സംയുക്ത യൂണിറ്റ് രൂപീകരിക്കുവാനുള്ള കരാറിൽ ഇന്ത്യയും നേപ്പാളും ഒപ്പുവെച്ചത് 2000 ജൂലൈ 6. ജൂലൈ 6 സ്വകാര്യ നിർമ്മാതാക്കൾക്ക് TV റേഡിയോ ടൈം സ്ലോട്ടുകൾ അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: കേൾക്കലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്ര മേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യ സംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമോസ് കടലെടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3-ന് യോഗം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 പത്തര ഉച്ചയ്ക്ക് ഒന്നുവരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് രണ്ടു ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
3: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
1: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻ പീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻകുർദ് മേഖലയിൽ 3 നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്ക ടിക്കറ്റ് നൽകി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവേ മറികടന്നത്. നോർവേക്ക് വേണ്ടി 79-90 സൂപ്പർ താരം എർലിൻ ഹോളണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലൻഡ് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
1: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ KV അർജുൻ ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത്

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ ബ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9th സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13 ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.

0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14th minute പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ ഉണ്ടായ മത്സരത്തിന്റെ 2nd പകുതി 79th minute ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ 2 കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90th minute കാനലുകളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6th കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 നഷ്ടത്തിൽ 153 നേടി. 64 നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5th സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ.

ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദ.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
8: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
7: ആണോ, അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
8: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
8: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
7: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
8: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
7: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
9: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
9: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചൂടുവയ്പ്പ്. കോൺടാക്ട് 9447760394007809990 9447560336.
7: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
10: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
11: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. 2026 July 1 മുതൽ 30 നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേഷുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനേ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേഷുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു.
4: ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേഷുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും

0: പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം ജൂലൈ 11 1987 ലോക ജനസംഖ്യ 500 crore തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് February 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്ത് ആദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821. കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തിവരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് COVID-19 മഹാമാരി മൂലം വൈകി. 1951 February 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,977 ഇതിൽ സ്ത്രീകൾ 58,75,84,719 പുരുഷന്മാർ 62,32,70,258 സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8 കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16 സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 June 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വേണ്ടിവരും. 2027 March 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16 സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 മുതൽ ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 January 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 1854 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820, 1836, 1849, 1858 വർഷങ്ങളിൽ സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ രണ്ട് നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16 സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 June 30 അവസാനിച്ചു. രണ്ട് ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 July 1 മുതൽ 30 ഒന്നാം ഘട്ടം. 2027 ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് രണ്ടാം ഘട്ടം. 2027 സെൻസസിന് 11,718 crore ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 lakh+ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000+. പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ.

0: കൊല്ലം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
6: Radio Santhanam 90.4 FM il ippol kelkam Sundara Sanjaram. Aashayam avadharanam T Sadashivan. Sangeethika sahayam Adarsh Ajay.
7: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും നമ്മെ നവീകരിക്കുന്നു. തിരക്കേറിയ ദൈനംദിന ജീവിതത്തിൽ നിന്നും സർഗാത്മകതയിലേക്കുള്ള ചെറു നടത്തം കൂടിയാണ് ഓരോ യാത്രകളും. വിനോദ സഞ്ചാര മേഖല സമ്മാനിക്കുന്ന ഊർജം തികച്ചും ആനന്ദകരമാണ്. അറിവുകളുടെ, അനുഭവങ്ങളുടെ പുത്തൻ മേഖല കടന്നെത്തുന്ന ഓരോ യാത്രകളും നമുക്ക് നൽകുന്ന പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും സംസ്കാരങ്ങളും തന്നെയാണ് ഞങ്ങളെ ഓരോ യാത്രകൾക്കും പ്രേരകമാക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് സുന്ദര സഞ്ചാരം എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപിൽ 10 ദ്വീപുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നു. അഗത്തിദ്വീപിൽ വിമാനമിറങ്ങുമ്പോൾ കണ്ട അറബിക്കടലിൻ്റെ മനോഹാരിതയും പറഞ്ഞിരുന്നു. സ്കൂബ ഡൈവിംഗ് എന്ന അതിസാഹസിക സാഗര വിനോദത്തിൽ ലഭിച്ച കടലാഴങ്ങളുടെ കാണാക്കാഴ്ച സമ്മാനിച്ച അസുലഭവും അപൂർവവുമായ ദൃശ്യവിരുന്ന് പറഞ്ഞിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഇന്നോളം ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ പ്രയാണം സുഗമമാക്കുന്നത്. രാവിലെ തന്നെ ഡോൾഫിൻ വാച്ചിനായി പോയതും ടൂണ ബിരിയാണി കഴിച്ച വിവരം പറഞ്ഞിരുന്നു. അഗത്തിദ്വീപിന് സമീപത്തെ ലഗൂണിൽ നങ്കൂരമുറപ്പിച്ച ബോട്ടിൽ നിന്നും സ്നോർക്കലിംഗ് എന്ന കടൽ വിനോദത്തിന് പോയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ കടൽ വിനോദ കാഴ്ചകളിലേക്ക് കടക്കാം. സമുദ്രോപരിതലത്തിൽ കമിഴ്ന്ന് കിടന്ന് നമ്മുടെ മുഖത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ കടലിനടിയിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന വിനോദോപാധിയാണ് സ്നോർക്കലിംഗ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. സ്നോർക്കലിംഗ് നടത്തുന്ന ഞങ്ങളുടെ ഫോട്ടോകൾ ടൂർ ഓപ്പറേറ്റർ ഗൈഡ് പകർത്തിയിരുന്നു. സ്കൂബ ഡൈവിങ്ങിൽ നിന്നും സ്നോർക്കലിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. തൊട്ടടുത്ത് തന്നെ ബോട്ടിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്ന കയറിൽ പിടിച്ച് സ്നോർക്കലിംഗ് ആസ്വദിക്കുന്ന മകളുടെ അടുത്തേക്ക് നീന്തിച്ചെന്ന് അവളുടെ കയ്യും പിടിച്ച് വീണ്ടും കുറച്ചുകൂടി ഉള്ളിലേക്ക് നീന്തി വീണ്ടും കമഴ്ന്നു കിടന്ന് സമുദ്രാന്തർ ഭാഗത്തിൻ്റെ ഭംഗി നുകരാൻ തുടങ്ങി. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയം അവസാനിച്ചെന്ന് ഡൈവിംഗ് മാസ്റ്ററുടെ അറിയിപ്പ് വിസിൽ രൂപത്തിൽ ലഭിച്ചതോടെ ഞങ്ങൾ ബോട്ടിനടുത്തേക്ക് സാവധാനം നീന്തിയെത്തി ഏണിയിൽ പിടിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ശേഷം മുകളിലേക്ക് കയറി നനഞ്ഞ തല തുടച്ച് ഈർപ്പം മാറ്റി കടൽക്കാറ്റിൽ തണുപ്പ് ആ ഉച്ചനേരത്തും ഞങ്ങളെ ആശ്ലേഷിച്ചു. സമാനതകളില്ലാത്ത കാഴ്ചവസന്തം സമ്മാനിച്ച സ്നോർക്കലിങ്ങിൻ്റെ സവിശേഷത മനസ്സിലാകെ ഉല്ലാസപ്പുത്തിരി കത്തിക്കുമ്പോൾ മറ്റൊരു സംഘം സ്നോർക്കലിങ്ങിനായി ഒരുങ്ങി കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് കൂടുതൽ വെയിൽ കിട്ടുന്ന

ിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും ബോട്ട് ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചും അവരോട് ആരായുമ്പോൾ തന്നെ ഇത്രമേൽ സന്തോഷം തോന്നാനുള്ള കാരണം എന്താണെന്നും അന്വേഷിച്ചു. ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ബംഗാരദ്വീപിൽ എത്തിച്ചത് ഈ ബോട്ടിൽ ആയിരുന്നു എന്നും അതിനാൽ ഈ ബോട്ടിന് കൂടുതൽ പ്രാധാന്യം വിനോദസഞ്ചാരികൾ നൽകുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ സ്നോർക്കലിങ്ങിന് അടുത്ത ദിവസമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഈ ബോട്ട് തീർച്ചയായും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. അടുത്ത ദിവസം അഗത്തി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിലെ യാത്രക്കാരെയും കൊണ്ട് ദ്വീപ് സന്ദർശിക്കാൻ പോകേണ്ടതിനാലാണ് ഈ ബോട്ട് ലഭിക്കില്ല എന്ന് സൂചിപ്പിച്ചത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. അങ്ങനെ ബോട്ട് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഗോവ, മുംബൈ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നും ആഴ്ചയിലൊരിക്കൽ ഓരോ ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഗത്തി കച്ചേരി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്താറുണ്ട്. ഏകദേശം 1750 വിനോദസഞ്ചാരികളെയും കൊണ്ടെത്തുന്ന ടൂറിസ്റ്റ് കപ്പൽ കരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് പുറം കടലിലാണ് നങ്കൂരമിടുന്നത്. അവിടെ നിന്നും ചെറിയ ചെറിയ ബോട്ടുകളിലാണ് യാത്രക്കാരെ കരയിൽ എത്തിക്കുന്നത്. സഞ്ചാരം പൂർത്തിയാക്കുന്ന വിനോദസഞ്ചാരികളെ തിരികെ കപ്പലിലേക്ക് എത്തിക്കുന്നതും ചെറിയ ബോട്ടുകളിലാണ്. അവധിക്കാലത്താണ് ധാരാളം യാത്രികർ ഉണ്ടാവുക. സീസൺ അല്ലാത്തപ്പോഴെത്തുന്നവരുടെ എണ്ണം 1000 ആയിരിക്കും. വിവിധതരം വിനോദങ്ങളും പരമ്പരാഗത നൃത്തരൂപങ്ങളും മറ്റും കച്ചേരി ജെട്ടിയിൽ ടൂറിസ്റ്റുകൾക്കായി ഒരുക്കുന്നത് ദ്വീപിൽ പതിവാണ്. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ഡോൾഫിൻ വാച്ചിന് പോയ വിവരങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. കടൽ വിനോദങ്ങളിൽ അധികം സാഹസികതയില്ലാത്ത സ്നോർക്കലിംഗ് നടത്തിയ കാര്യങ്ങളും അതിൻ്റെ

അസുലഭ ദൃശ്യചാരുതയും പറഞ്ഞിരുന്നു. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനത്തിൽ സന്തോഷം. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിന്റെ സവിശേഷത പറഞ്ഞത് ഓർക്കുമെന്ന് കരുതുന്നു. അഗത്തിയിലെ കച്ചേരി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ടൂറിസ്റ്റുകൾക്കായി അഗത്തി ജെട്ടിയിൽ ഒരുക്കുന്ന കലാപരിപാടികളും പറഞ്ഞിരുന്നു. കൂടുതൽ വിനോദസഞ്ചാര വിശേഷങ്ങളിലേക്ക് കടക്കാം. വിനോദസഞ്ചാരികൾക്കായി ഇളനീർ, ഇടിയപ്പം, വെജിറ്റബിൾ ബിരിയാണി, ട്യൂണ ബിരിയാണി, സമൂസ, വെജ് കട്ട്ലറ്റ്, ഇലയട അഥവാ വത്സൻ, വിവിധ ഇനം ശീതളപാനീയങ്ങൾ എന്നിവ കച്ചേരി ജെട്ടിയിലെ ടെന്റുകളിൽ ഒരുക്കിയിട്ടുണ്ടാവും. ഇത്തരം ടൂറിസ്റ്റുകളെ മനസ്സിൽ കണ്ടാണ് വാട്ടർ സ്പോർട്സ് ഇനങ്ങളായ ഗ്ലാസ് ബോട്ട്, സ്കൂബ ഡൈവിംഗ്, ജാർസ്കി, സ്നോർക്കലിംഗ് തുടങ്ങിയ വിനോദോപാധികൾ ലക്ഷദ്വീപിലുള്ള വിവിധ ദ്വീപുകളിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കപ്പൽ വന്ന് എന്നറിയുമ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിന്റെ അർത്ഥം ശ്രോതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കച്ചേരി ജെട്ടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹോം സ്റ്റേയിൽ താമസിക്കുന്ന യാത്രികർക്കും ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്ന ദീപശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ മാതൃകയിൽ ദീപശ്രീ അയൽക്കൂട്ടങ്ങൾ ലക്ഷദ്വീപിൽ ശ്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വനിതാ കൂട്ടായ്മയാണ്. 2017 ലക്ഷദ്വീപിൽ ഈ സംവിധാനം നിലവിൽ വന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ദീപശ്രീ മകളകൾക്ക് വലിയ തോതിൽ സഹായകമായതായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ പറഞ്ഞത് ഓർക്കുന്നു. കേരളമാണ് ലക്ഷദ്വീപിന് ഇക്കാര്യത്തിൽ മാതൃകയെന്നും കൂട്ടിച്ചേർക്കാൻ അവർ മറന്നില്ല. കേരളത്തിൽ നിന്നെത്തിയ കുടുംബശ്രീ പരിശീലകരെയും നന്ദിപൂർവ്വം അവർ അനുസ്മരിച്ചു. അത് അഭിമാനകരമായി ഞങ്ങൾക്ക് തോന്നി. ശ്രീ കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ഈ പരിശീലന പ്രക്രിയ നടന്നതെന്ന് വായിച്ചത് ഓർക്കുന്നു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ ആവശ്യപ്രകാരമായിരുന്നു ശ്രീമതി ശ്രീലേഖയുടെ നേതൃത്വത്തിലുള്ള പരിശീലകരെ ലക്ഷദ്വീപിലേക്ക് അയച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നതിൽ കേരളീയരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. സ്നോർക്കലിംഗ് പൂർത്തിയായതോടെ എല്ലാവരും ബോട്ടിൽ കയറി. എല്ലാവരും ബോട്ടിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബോട്ട് തിരികെ യാത്ര ആരംഭിച്ചു. കടലിന്റെ അപൂർവ ദർശന സുഖം പകർന്നുള്ള യാത്രയിൽ ദൂരെ കിടക്കുന്ന തുരുത്തുകൾ ചൂണ്ടിക്കാട്ടി അവയെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. ഏറ്റവും അകലെ ഒരു കുന്നോളം വലുപ്പത്തിൽ കണ്ട ദ്വീപാണ് കവരത്തി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത്. കവരത്തിയിലാണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ലക്ഷദ്വീപിന്റെ ഭരണസിരാ കേന്ദ്രവും പ്രധാന ദ്വീപും കവരത്തി തന്നെയാണ്. 78% ശരാശരി സാക്ഷരതയുള്ള കവരത്തിയിലെ ആളുകളുടെ സംസാര ഭാഷ ജസ്സരി അഥവാ ജസ്രിയാണ്. ഇത് മലയാളത്തിന്റെ ലക്ഷദ്വീപ് പതിപ്പെന്ന് വിളിക്കാം. ജല വിനോദങ്ങൾ തന്നെയാണ് കവരത്തിയിലെയും പ്രധാന ആകർഷണം. ജല വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ശാന്തമായ അന്തരീക്ഷവും വെള്ളമണൽ ബീച്ചുകളും അനിതര സാധാരണമായ പച്ചപ്പും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ സുന്ദരസഞ്ചാരത്തിന് നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് ഈ യാത്രാവിവരണ പരിപാടിയുടെ വിജയം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഡോൾഫിൻ വാച്ചിനും സ്നോർക്കലിംഗിനും ശേഷം അഗത്തി ദ്വീപിലേക്ക് മടങ്ങുമ്പോൾ ദൂരെ കണ്ട കവരത്തി ദ്വീപിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കവരത്തി ദ്വീപാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ഇവിടത്തെ തുറമുഖത്താണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ഇവിടത്തെയും പ്രധാന വരുമാന മാർഗം കടൽ വിനോദങ്ങൾ തന്നെയാണ്. കൂടുതൽ കവരത്തി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ വിമാനത്താവളം ഇല്ലെങ്കിലും ഒരു പോർട്ടുണ്ട്. മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയും തന്നെയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. കവരത്തി ദ്വീപിന്റെ ഔദ്യോഗിക മൃഗം അഥവാ മത്സ്യം ബട്ടർഫ്ലൈ ഫിഷാണ്. ഔദ്യോഗിക വൃക്ഷമാകട്ടെ ചീമ പ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട് ട്രീ. ഭരണസിരാ കേന്ദ്രമായ കവരത്തിയിലെ എയർ ആംബുലൻസ് വളരെ പ്രസിദ്ധമാണ്. ഏത് സമയത്തും രോഗികളെ കൊച്ചിയിലെത്തിച്ച്

വിദഗ്ധ ചികിത്സ നൽകുവാനാണ് ഈ എയർ ആംബുലൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 400 വർഷം പഴക്കമുണ്ട് എന്ന് കരുതുന്ന ഹുജ്ര മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ധാരാളം തീർത്ഥാടകരെത്തുന്ന ദ്വീപിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത്. ബോട്ട് യാത്ര കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വളരെ അടുത്തായി മറ്റൊരു തുരുത്ത് കാണാനായി. ഇതാണ് ബംഗാരം ദ്വീപ്. നേരത്തെ ആൾക്കാർ താമസമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജനവാസമില്ല. അവിടെ വിപുലമായ തോതിൽ ഹോട്ടലുകളുടെ നിർമ്മാണം നടക്കുന്നതായി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു. ഏറ്റവും ആഴം കുറഞ്ഞതും മനോഹരവുമായ ലഗൂണുള്ള പ്രദേശമാണ് ബംഗാരം ദ്വീപ്. അതിനാൽ തന്നെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനും സാഗര വിനോദങ്ങളിൽ ഏർപ്പെടാനും തികച്ചും അനുയോജ്യം തന്നെ. കവരത്തിയിൽ നിന്നും 63 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കൽപ്പേനി ദ്വീപ് വലിയൊരു ലഗൂണിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ലഗൂൺ ദ്വീപ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റ് ദ്വീപുകളിൽ നിന്നും കൽപ്പേനി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് 3 ചെറുദ്വീപുകളുടെ ഒരു കൂട്ടമായതിനാലാണ്. കൽപ്പേനി, തിലാക്കം, പിട്ടി എന്നിവയാണ് ദ്വീപുകൾ. വേലിയിറക്ക സമയത്ത് തിലാക്കം ദ്വീപിലേക്ക് നടന്ന് കയറാൻ കഴിയുമെന്നാണ് ബോട്ടിലെ ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്. ജല വിനോദങ്ങൾക്ക് ഏറെ സൗകര്യങ്ങളുള്ള ആഴം കുറഞ്ഞ ലഗൂൺ ആയതിനാൽ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. സർക്കാർ ലോഡ്ജുകളും പരിസ്ഥിതി സൗഹൃദ കോട്ടേജുകളും ഹോം സ്റ്റേകളും ഇവിടെയും ലഭ്യമാണ്. ബംഗാരം ദ്വീപിലൊഴികെ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും മദ്യം നിരോധിച്ചിരിക്കുകയാണ്. ജസരി തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെയും സംസാര ഭാഷ. ഇവിടെ ജയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇടങ്ങളിലൊന്നായി കാണാം. പട്ടി, പന്നി, പാമ്പ് തുടങ്ങിയവ ലക്ഷദ്വീപുകളിലില്ല എന്നത് ആശ്ചര്യജനകം. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും ഗൈഡിൻ്റെ വിവരണം കേട്ടും സമയം പോയതറിഞ്ഞില്ല. ഞങ്ങളുടെ ബോട്ട് തീരത്തോട്ടടുക്കാൻ തുടങ്ങി. എല്ലാവരും ഉത്സാഹഭരിതരായി. ഏറെ സന്തോഷങ്ങൾ സമ്മാനിച്ച കടൽ വിനോദങ്ങളുടെ ഓർമ്മകളുമായി തീരത്തണഞ്ഞ ബോട്ടിൽ നിന്നും കടലിലേക്ക് ഇറക്കിയിട്ട ഏണിപ്പടിയിലൂടെ ഓരോരുത്തരായി വളരെ സാവധാനം താഴേക്ക് ഇറങ്ങി. വെള്ളമണൽ നിറഞ്ഞ മണലിൽ ചവിട്ടിയപ്പോഴേക്കും പാദം മുഴുവൻ മണ്ണ് കൊണ്ട് അഭിഷേകമായി. ചെരുപ്പിനടിയിൽ മണ്ണ് കയറിയാലുള്ള അസ്വസ്ഥത പറയാനില്ല. എന്നാൽ നനഞ്ഞ പാദത്തിലായാലോ മുറിവ് ഉറപ്പ്. ഒരിക്കൽ കൂടി കടൽ വെള്ളത്തിൽ കാൽ കഴുകി പാദങ്ങൾ മണൽ മുക്തമാക്കി തീരത്തു നിന്നും അകലെയല്ലാത്ത ഹോം സ്റ്റേയിലേക്ക് സാവധാനം നടന്നു. വൈകുന്നേരം ചായ കുടിച്ച ശേഷം 5 മണിയോടെ ലഗൂൺ ബീച്ചിൽ എല്ലാവരും ഒത്തുകൂടണം എന്നൊരു നിർദ്ദേശവും ഞങ്ങളുടെ ഗൈഡ് നൽകിയിരുന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. വിട ചൊല്ലുന്നത് സുന്ദരസഞ്ചാരം അവതാരകൻ ടി സദാശിവൻ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251.

0: 2212 അല്ലെങ്കിൽ 9400232793. ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Your dream, your moment. Your station, Radio Santhunam, 90.4 FM. Stay tuned.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
7: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
8: നമസ്കാരം
7: സാർ. ഇപ്പം നമ്മളൊരു പോളിസി എടുത്തു, അപ്പോൾ അതിനുശേഷം അതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അംഗീകരിക്കുവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
8: അതും നല്ലൊരു ചോദ്യമാണ്. ഇൻഷുറൻസ് സംബന്ധമായ കേസുകൾ വരുമ്പോൾ ഇൻഷുറൻസിനകത്തുള്ള രേഖ, ഞാൻ പറഞ്ഞില്ലേ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി, ആ പോളിസിയുടെ കൂടെ കണ്ടീഷൻസ് കാണും. എന്തെല്ലാം കവർ ചെയ്യും, എന്തെല്ലാം കവർ ചെയ്യത്തില്ല, അതിനുള്ള ക്രൈറ്റീരിയ എല്ലാം പറയും. ഇതാണ് കണ്ടീഷൻസ് ഓഫ് പോളിസി. ഒരു 95% ആൾക്കാരും, 95 അല്ല അതിൽ കൂടുതലാണ്, 5% ആൾക്കാരും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പോളിസി വായിക്കത്തില്ല ഒരിക്കലും. നമുക്ക് മറ്റ് പലതിനും സമയമുണ്ട്, ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ നോക്കാം, വാട്സാപ്പ് നോക്കാം, മറ്റേ നോക്കാം. നമ്മുടെ പോളിസി വീട്ടിൽ ആധാരം നമ്മൾ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ നോക്കത്തേയില്ല. അപ്പോൾ അതിൽ ഈ കണ്ടീഷൻസ് പോളിസി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ചില കണ്ടീഷൻ പോളിസിയിൽ പറയുന്നുണ്ട് നിലവിലുള്ള അസുഖങ്ങൾ 4 വർഷത്തേക്ക് പരിഗണിക്കത്തില്ല, ഈ പോളിസി എടുത്ത് ആദ്യത്തെ 2 വർഷത്തേക്ക് കാറ്ററാക്ട് ഉള്ള സർജറിക്ക് തരത്തില്ല. നമ്മുടെ വിചാരം പോളിസി ഉണ്ടെങ്കിൽ നാളെ മുതൽ എല്ലാം കിട്ടുമെന്നാണ്, അത് ശരിയല്ല. എല്ലാ പോളിസിക്കും ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് പോളിസി അനുസരിച്ച് കമ്പനിക്ക് ബാധ്യത വരുന്നുള്ളൂ. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാതിരിക്കണമെങ്കിൽ വായിക്കണം. വായിച്ചാൽ ഇത് ഈ പറഞ്ഞ നമ്മൾ പോളിസി അല്ലല്ലോ ഓണർ ഏജന്റ് പറഞ്ഞത്, ഇത് നമുക്ക് നഷ്ടമാണല്ലോ, ഇത് ശരിയാവത്തില്ലല്ലോ, എൻ്റെ പർപ്പസ് നടക്കത്തില്ലയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 14 ദിവസത്തിനകം ഈ പോളിസി തിരിച്ചു കൊടുത്ത് ക്യാൻസൽ ചെയ്യാം, രേഖാമൂലം എഴുതി കൊടുക്കണം. അങ്ങനെ കൊടുക്കാതെ 14 ദിവസം കഴിഞ്ഞൊരു ആവശ്യം വന്ന് കേസ് വരുമ്പോൾ മാത്രം പറയുക, ഈ ടേംസ് ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, ഏജന്റിനോട് ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പോളിസി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 14 ഡേയ്സിനകം റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ആ പോളിസി ഈസ് കൺക്ലൂഡഡ് എസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടീസ്. അപ്പം കോൺട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ അതിൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും രണ്ട് കൂട്ടർക്കും ഒരേപോലെ ബാധകമാണ്. വാങ്ങിച്ച ആൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്നോ അദ്ദേഹത്തിന് പരിജ്ഞാനം ഇല്ലെന്നോ ഒന്നും ഇതിനൊരു ഡിഫൻസ് അല്ല. അറിഞ്ഞുകൂടാങ്കിൽ അറിയാവുന്ന ആളിനെ കൊണ്ട് വായിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിപ്പിച്ചിട്ട് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് മനസ്സിലാക്കുന്ന വേളയിൽ ഞാൻ ഉദ്ദേശിച്ച പോളിസി അല്ല, ഞാൻ പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇതിൽ കവറേജ് കൂടുതലോ കുറവാണ്, അല്ലെങ്കിൽ എല്ലാം കവർ ചെയ്തില്ലെങ്കിൽ തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചു കൊടുക്കുക. അത് അന്നേരം ചെയ്തില്ലെങ്കിൽ, വിത്തിൻ 14 ഡേയ്സ് ചെയ്തില്ലെങ്കിൽ,

0: to be confirmed as a contract.
1: അതെ, വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു
0: കാര്യമാണ്.
1: ഒരു ക്ലെയിം എടുക്കാൻ, മെഡിക്കൽ ക്ലെയിം ആയാലും ഏതൊരു ഇൻഷുറൻസ് ആയാലും എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പരിമിതിക്കുള്ളിലുള്ള ദിവസങ്ങൾക്കുള്ളിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം.
0: നമുക്ക് റൈറ്റ് ഉണ്ട്, അങ്ങനെ നമുക്കൊരു പ്രിവിലേജ് ഉണ്ട് ഏത് ഇൻഷുറൻസ് പോളിസി പക്ഷേ വായിച്ചിരിക്കണം.
1: സാർ, നമുക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം എന്നുണ്ടോ?
0: ഉണ്ട്. അതായത് ഇൻപേഷ്യന്റ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ മെഡിക്കൽ എക്സ്പെൻസസ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളൂ. അതിൻ്റെ പുറകിലൊരു റേഷണൽ കാണും, കാരണം അല്ലെങ്കിൽ എല്ലാവരും ഒ പിയിൽ പോയി ടിക്കറ്റ് എടുത്ത് ഞാൻ ഡോക്ടറെ കണ്ട് ആ ഡോക്ടർ സ്കാൻ കുറിച്ച് തന്ന് വലിയ എക്സ്പെൻസീവ് ഇൻവെസ്റ്റേഷൻ കുറിച്ച് തന്ന് പോകാൻ പറ്റൂല. അപ്പോൾ ഒരു നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിലും നമ്മളൊരു സീരിയസ് ഡിസീസ് കണ്ടീഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പോളിസി ഉണ്ടെന്ന് വിചാരിച്ച് ഒരു പനി വന്നൊരു പാരസെറ്റമോൾ വാങ്ങിച്ച് കഴിച്ചാൽ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല, അതിന് സാധ്യതയില്ല. അപ്പം ഒരു സീരിയസ് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ട് സ്വാഭാവികമായും ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഇൻവെസ്റ്റേഷൻ നടത്തി ട്രീറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് മെഡിക്കൽ ഇൻഷുറൻസ് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പോളിസിയിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് പറയുന്നെങ്കിലും ഉണ്ടോ? എന്നാൽ സപ്പോസ് ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഒരു സർജറി ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, പക്ഷേ അതിനുശേഷം വീണ്ടും എൻ്റെ റിവ്യൂവിന് പോയി വീണ്ടും വന്നു, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർ സർജറി വേറെ സർജറി ചെയ്തു, അതുമൊക്കെ പരിഗണിക്കും. പക്ഷെ ബേസിക്കലി ഇൻപേഷ്യൻ്റായിട്ട് ട്രീറ്റ് ചെയ്യണം. ഒ പി ട്രീറ്റ്മെന്റിന് മെഡിക്കൽ ഇൻഷുറൻസ് പ്രകാരം അതിലെ റീഇംബേഴ്സ്മെന്റ് കിട്ടും.
1: പിന്നെ എനിക്ക് സംശയമുള്ളതെന്ന് പറഞ്ഞാൽ ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്, അതെന്താണ് ഈ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
0: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാഷ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി ഇഷ്യൂ ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കേരളത്തിൽ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഇപ്പോൾ ഇവിടെ ബെൻസി ഹോസ്പിറ്റൽ, നായർസ് ഹോസ്പിറ്റൽ, മെഡിസിറ്റി, മെഡിത്രീന, അങ്ങനെ പല ഹോസ്പിറ്റൽസ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിലെ ടൈപ്പ് ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആണെങ്കിൽ ഈ പേഷ്യൻ്റ് അവിടെ പോയി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി അവരെ കാണിക്കും. ഹോസ്പിറ്റലിൽ അപ്പോഴത്തന്നെ ഇൻഫോം ചെയ്യും, നിങ്ങളുടെ പോളിസി പ്രകാരമുള്ള ഇൻഷുർഡ് ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇന്ന ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടെ ചേർത്ത് പ്രീ ഓതറൈസേഷൻ റിക്വസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ചെല്ലും. ഇൻഷുറൻസ് കമ്പനി അവിടുത്തെ പാനൽ ഓഫ് ഡോക്ടർമാരും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പരിശോധിച്ചിട്ട് ഈ പേഷ്യൻറ്റിന് ഇൻഷുറൻസ് ഉണ്ടെന്നും സർജറിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് തുടർന്നോളൂ, ഞങ്ങൾ ഇത്ര രൂപ പ്രാഥമികമായിട്ട് അലോട്ട് ചെയ്യുന്നു അറിയിക്കും. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, ഡിസ്ചാർജ് സമയത്ത് ബില്ല് ഇൻഷുറൻസ് കമ്പനിക്ക് അന്ന് തന്നെ അയച്ചു കൊടുക്കും. അന്നാണോ ഡിസ്ചാർജ് ബില്ലെന്ന് അപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി വേറെ ഒബ്ജക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ, പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഈ ഹോസ്പിറ്റൽ ബില്ല് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അപ്രൂവ് ചെയ്ത് ആർക്ക് കൊടുക്കും? ഹോസ്പിറ്റലിനാണ് കൊടുക്കും. അപ്പോൾ ഹോസ്പിറ്റലിന് നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസസ് മൊത്തം ഹോസ്പിറ്റലിന് ഡയറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമ്പോൾ ഈ പേഷ്യന്റിന് കാശൊന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. അതാണ് ക്യാഷ് ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്യാഷ് കൊടുക്കാതെ പോകാവുന്ന. ഇപ്പോൾ സംഭവിക്കുന്ന വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സമയത്ത് ഡിസ്ചാർജ് ചെയ്ത് രാവിലെ ബില്ല് ഇഷ്യൂ ചെയ്താൽ അപ്പോൾ തന്നെ ഫാക്സ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ ബില്ല് സ്കാൻ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. അവിടെ സ്ഥിരം ആൾക്കാർ ഇരിപ്പുണ്ട്, അവർ പ്രോസസ്സ് ചെയ്ത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ചില സമയം നീണ്ടുപോകാം, അര ദിവസമോ ചില ദിവസം പിറ്റേ ദിവസം ആയിരിക്കും വരുന്നത്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവർ പ്രിഫറബിളി സെയിം ഡേ ഈവനിങ്ങിലോടുകൂടി ഈ ബില്ല് അപ്രൂവ് ചെയ്യും. ബില്ല് അപ്രൂവ് ചെയ്ത് ഫുള്ളി അപ്രൂവ്ഡ് ആണെങ്കിൽ നമ്മൾ ഒരു പൈസയും കൊടുക്കണ്ട. സപ്പോസ് ചില കേസുകളിൽ ചില ബില്ലുകൾ ചിലത് ഡിഡക്റ്റബിൾസ് എന്ന് പറയും, അപ്പോൾ ഡിഡക്റ്റബിൾസ് തരൂല്ല. അപ്പോൾ ഒരു 90% or 80% ആയിരിക്കും കിട്ടുന്നത് വെച്ചോ, ബാക്കി 20% നമ്മൾ കൊടുത്തിട്ട് പോകാം. അപ്പൊ ചില കേസിൽ 100% കൊടുക്കാമായിരിക്കാം. ഏതായാലും ഇൻഷുറൻസ് കമ്പനി മൊത്തം പൈസയും കൊടുക്കുന്ന സ്ഥിതിക്ക് ഇൻഷുർഡ് ക്യാഷ് ഒന്നും കൊടുക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി പോകാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് ക്യാഷ് ലെസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാര്യമുള്ള സ്ഥിതി, ഇത് എല്ലായിടവും ഇല്ല, ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽസിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്യാഷ് ലെസ് ആ. അപ്പൊ ഒരു ചോദ്യം കൂടെ സ്വാഭാവികമായിട്ടും വരും, ചോദിക്കുമെന്ന് എനിക്കറിയാം.
1: സാർ പറഞ്ഞു ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ ആണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാറില്ല, പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവൂ. അതെ, ഏറ്റവും അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അൺലിസ്റ്റഡ് ഹോസ്പിറ്റൽ ആണ് അത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു നമുക്കിപ്പം റീഇംബേഴ്സ്മെന്റിന് നമുക്ക് സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ ക്യാഷ്ലെസ് എന്ന് പറയുന്നത് മറ്റൊരു ഫീച്ചറിലെ ഒരു സൗകര്യം മാത്രമാണ്. ലിസ്റ്റഡ് ഹോസ്പിറ്റലാണെങ്കിൽ ക്യാഷ് കൊടുക്കാതെ പോകാനുള്ള ഒരു സൗകര്യം, ഒരു പ്രിവിലേജ് എന്നോ റൈറ്റ് എന്നോ പറയാം. ഇനി ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്യണം, ബില്ല് വരുമ്പോൾ ബില്ല് ആദ്യം നിങ്ങൾ അടയ്ക്കണം, കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അടയ്ക്കണം. അടച്ചിട്ട് ആ ക്യാഷ് പെയ്ഡ് ബില്ലും റെസീറ്റും ഡോക്ടറുടെ ഡിസ്ചാർജ് സമ്മറിയും ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും ആയിട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ബ്രാഞ്ച് ഓഫീസിൽ പോയി ഒരു ക്ലെയിം ഫോം എഴുതി കൊടുക്കണം.

0: ഇൻഷുറൻസിന് ക്ലെയിം ഫോം. ആ ക്ലെയിം ഫോമിൽ എന്തൊക്കെ കാണും? പ്രധാനമായിട്ടും എന്റെ പേര്, എന്റെ പോളിസിയുടെ നമ്പർ, ഞാൻ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തു, എനിക്ക് എത്ര രൂപ ബില്ലായി, അതിന്റെ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് ക്ലെയിം ഫോം കൊടുത്താൽ ക്ലെയിം പ്രോസസ് ചെയ്ത് അവർ പൈസ തരും. അപ്പൊ ക്യാഷസും അല്ലാതെ നമ്മൾ വ്യത്യാസം, ക്യാഷസ് ആണെങ്കിൽ ലിസ്റ്റഡ് ഹോസ്പിറ്റലിൽ അപ്പോൾ തന്നെ ക്യാഷ് കൊടുക്കാതെ പോകാം. മേ ബി 100%, മേ ബി 90% ഓർ 80% ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അതേസമയം ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ യു ഹാവ് ടു പേ ഫസ്റ്റ്, ദെൻ ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ്. അതാണ് റീഇംബേഴ്സ്മെന്റ് എന്നാണ്.
1: അപ്പൊ അവിടെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. കാരണം നമ്മളിപ്പോ ലിസ്റ്റഡ് അല്ലാത്ത ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ബിൽസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബില്ല് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു തിരക്കിനിടയിൽ ഒറിജിനൽ ബില്ലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒറിജിനൽ ബിൽസ് തന്നെ നമ്മൾ ഈ ഒരു ഇതിന് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ?
0: വേണം, വേണം. സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി സ്പീക്കിംഗ് ഒറിജിനൽ ബില്ല് തന്നെ വേണം. ഒറിജിനൽ ബില്ല് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കണക്കാക്കുന്നത്, പ്രസ്യൂം ചെയ്യുന്നത്, ഊഹിക്കുന്നത് നിങ്ങൾക്ക് മറ്റെവിടുന്നോ ഒറിജിനൽ ബില്ല് വെച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒറിജിനൽ ബില്ല് തരാത്തത്. ഇനി ഇദ്ദേഹം പറഞ്ഞ പോലെ ന്യായമായിട്ട് ഒരാൾക്ക് കളഞ്ഞോ, സാധാരണ കളഞ്ഞോ ചാൻസ് ഇല്ല. കാരണം നമ്മൾ ഈ ബില്ല് ഒത്തിരി നാൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ കൊടുക്കുകയല്ല. ഡിസ്ചാർജ് വന്നു കഴിഞ്ഞാൽ പിറ്റേ 7 ദിവസം ഞാൻ ക്ലെയിം ഫോം കൊടുക്കണം, അപ്പൊ തന്നെ നമ്മൾ ഒറിജിനൽ ബില്ല് കൊടുക്കും. അപ്പൊ ഒറിജിനൽ ബില്ല് ഉണ്ടായിരിക്കണം. പിന്നെ ഏതെങ്കിലും അങ്ങനെ ഒരു കാരണത്താൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ഒരു കളഞ്ഞു എന്നോ വല്ലതും വന്നു അങ്ങനെ വല്ലതും ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും. ആ ഡ്യൂപ്ലിക്കേറ്റ് ബില്ല് ഇഷ്യൂ ചെയ്യും, നിങ്ങളൊരു അഫിഡവിറ്റോ അല്ല പറയുന്ന ഒരു ഡോക്യുമെന്റ് കൊടുക്കണം. കാരണം ഞാൻ ഈ ബില്ല് ഒറിജിനൽ ബില്ല് കളഞ്ഞുപോയതാണ്, ഈ ഒറിജിനൽ ബില്ല് വെച്ച് ഞാൻ മറ്റെവിടുന്നെങ്കിലും റീഇംബേഴ്സ്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല, ഞാൻ പറയുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് കാണുകയാണെങ്കിൽ എന്റെ ഇത് പൈസ തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് ഒരു അണ്ടർടേക്കിംഗ് കൊടുത്താൽ കമ്പനി പരിഗണിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒറിജിനൽ ബില്ലും ഒട്ടും പിന്നെ സൂക്ഷിക്കണം, വളരെ കൃത്യമായി സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ബില്ലോ ഡിസ്ചാർജ് സമ്മറി ഇല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് തരും. പക്ഷെ പിന്നീട് ഒരു ബില്ല് തരണമെങ്കിൽ ഹോസ്പിറ്റൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള സീൽ അടിച്ചേ തരത്തുള്ളൂ. ഒരുപാട് പേർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
1: സാർ പറഞ്ഞു ഇപ്പോ അൺലിസ്റ്റഡ് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലെയിമിന് വേണ്ടിയിട്ട് ഈ ഒറിജിനൽ ബിൽസുകൾ 7 ദിവസത്തിനകമാണ്
0: ക്ലെയിം ചെയ്യേണ്ടത്.
1: അതിന്റെ പീരീഡ് അതാണ്
0: ക്ലെയിം ചെയ്യണം. ആ ക്ലെയിം ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് ക്ലെയിം ഫോമിൽ ഫില്ലപ്പ് ചെയ്ത് നമ്മുടെ ചെലവ് എത്ര ആയെന്ന്, എന്ത് അസുഖത്തിന് ട്രീറ്റ് ചെയ്യുന്നൊക്കെ പറയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഡിസ്ചാർജ് സമ്മറി, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ ബിൽസ് ഇവ കൊടുക്കണം.
1: ഇന്നത്തെ നീതിയുടെ വഴിത്തര എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You're listening to Radio Swandanam 90.4 FM.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Paru, nee aranjo? Hari pudhiya car vaangiyene.
3: Adeyo, valla lottery adichu kaanum.
2: Lottery onnum alla.
3: Pinne
2: chittiyaan adichathu.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
6: കറിക്കൂട്ട് വീട്ടമ്മമാർ.

0: നമുക്കൊരു കൈകൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ആടിമാസവും
2: ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
7: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
6: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
7: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
8: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
9: ഫ്രീ കിക്ക് 90.4 FM 2026.
8: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
9: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
8: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
9: 8848558785.
8: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
9: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി. അങ്ങനെ നല്ലൊരു ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ തിങ്കളാഴ്ച എപ്പോഴും നല്ല ദിവസം.
0: തിങ്കളാഴ്ച അത്ര നല്ല ദിവസം അല്ല, പക്ഷെ മഴയൊക്കെ ഉണ്ടെങ്കിലും നല്ല ദിവസം ആകാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു ദിവസമാണ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു തിങ്കളാഴ്ച നൽകുന്നു. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785.
0: ആ പൂവ് നീ എന്ത് ചെയ്തു?
1: ഏത് പൂവ്?
0: രക്തനക്ഷത്രം പോലെ കടും ചെമപ്പായ ആ പൂവ്.
1: ഓ, അതോ?
0: അത് അതെന്ത് ചെയ്തു?
1: തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്?
0: ചവിട്ടി അരച്ച് കളഞ്ഞോന്ന് അറിയാനാ.
1: കളഞ്ഞെങ്കിൽ എന്ത്?
0: ഓ, ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു അത്. യെസ്. അപ്പം ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ വരികൾ കാലാത്മകമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുന്നതാണല്ലേ?
1: കാലാതീതമായി, ശരി. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനൊരു ഈ ഒരു ഡയലോഗിൽ എനിക്ക് കിട്ടിയ പോർഷനിക്ക് കുറച്ച് വിഷമമുണ്ടെങ്കിലും അത് പറയാൻ ഞാൻ ശ്രമിച്ചു. കാരണം അത്രയേറെ മനോഹരമായ വരികളാണ്. ചില നിമിഷങ്ങളൊക്കെ എത്ര ലഘുവായി

0: ാണ് അല്ലെ ഒരാളുടെ ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്ര നിസ്സാരമാണെന്നൊക്കെ ഒരു മെസ്സേജ് തരുന്ന ഒരു വരികളാണിത്.
1: യെസ്, തീർച്ചയായും സാഹിത്യത്തിലെ തന്നെ മാന്ത്രിക എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വരികളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈക്കം
0: മുഹമ്മദ്
1: ബഷീർ, അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ അല്ലെ. അപ്പൊ തീർച്ചയായും ഇന്നത്തെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വരികൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കൃതികൾ അല്ലെ. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ വളരെ രസികനായിട്ടാണ് ഓരോ വാക്കുകളും എഴുതുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സിനിമ, ഒരു ഡോക്യുമെന്ററി ചെയ്ത സമയത്ത്, സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? അദ്ദേഹത്തിന് തന്നെ സ്റ്റോറിയാണ്, ഓ കുഴപ്പം, സിനിമയൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അഭിനയിച്ചതൊരു കിളവനായിരുന്നു, അത് ഒരു മമ്മൂട്ടി ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു. അതായത് അദ്ദേഹത്തിനെ അങ്ങനെ കാണാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം അല്ലെ. അത്രയും രസികനായിട്ടാണ് ഓരോ സംഭാഷണങ്ങളും നമുക്ക് വേണ്ടി സമ്മാനിക്കുന്നത്, ജീവിതമായിട്ട് കണക്ട് ചെയ്തു.
0: അപ്പൊ നമ്മൾ മതിലുകളോട്ട് വരുന്ന സമയത്ത് അവിടെ മമ്മൂട്ടി തന്നെയാണ്
1: അല്ലെ.
0: നമുക്കൊരിക്കലും ആ ഒരു ശബ്ദം മാത്രമല്ല, നമ്മുടെ KPC ലളിതയുടെ ശബ്ദവും ഒരിക്കലും നമുക്ക് ആ ഒരു വിഷ്വലൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരെങ്കിലും കണ്ടു, ഇതിനു മുൻപ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ആരെങ്കിലുമൊക്കെ ഇല്ലാതിരുന്നിട്ട് വീണ്ടും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ചിത്രത്തിൽ നിന്നൊക്കെ മാറി വളരെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു നല്ലൊരു സിനിമയാണ്. അപ്പൊ അതത്രയും സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജൊക്കെ അയക്കുമെന്ന് കൂടി നമ്മൾ പറയുകയാണ്.
1: യെസ്, അപ്പോൾ പലപ്പോഴും ബഷീർ സാറിന്, അതായത് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോഴും നോവലുകൾ വായിക്കുമ്പോഴും എല്ലാം നമ്മളെ ചുറ്റിപ്പറ്റിയെന്ന് തോന്നുന്ന തരത്തിൽ, പക്ഷെ അതിലൊരു മാജിക് നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത്, എനിക്ക് പുറം കാര്യങ്ങളെപ്പറ്റിയോ അല്ലെങ്കിൽ സമൂഹത്തെ പറ്റിയോ ഒന്നും എനിക്ക് വലുതായിട്ട് അറിയില്ല, എനിക്ക് പക്ഷെ എന്നെപ്പറ്റി നന്നായിട്ട് അറിയാം, അല്പമൊക്കെ എന്നെപ്പറ്റി അറിയാം നന്നായിട്ട്, അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റിയും എൻ്റെ പരിസരം ചുറ്റിപ്പറ്റിയൊക്കെയാണ് ഞാൻ എഴുതുന്നത്, അതിൽ കുറച്ചും കൂടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ രസികനെന്ന് പറയുന്നതിൽ തന്നെ നമ്മൾ ചില സമയത്ത് എന്താ പറയുക, പൊങ്ങച്ചം, തന്നെപ്പറ്റി മതിയായിട്ടുള്ളൊരു പൊങ്ങച്ചം എന്നൊക്കെ പറയാറില്ലേ, അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് വർത്തമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും പറയാണ്, ബഷീറിന് ബേപ്പൂർ സുൽത്താന് ഭ്രാന്തായി, ആ ഒരു ഭ്രാന്ത് എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പല സാഹിത്യകാരന്മാരും വിഷമിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയാണ്, എന്ത് ചെയ്യാനാ, എന്നെ പോലെ കഴിവ് ആർക്കും ഇല്ല എന്ന് അദ്ദേഹത്തിനെ തന്നെ പറയണം. പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ പോലെ നമ്മുടെ സാഹിത്യപരമായിട്ട് എന്താ പറയുക, ജീവിതമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ കൊതിക്കുന്നവരാണ് പല സാഹിത്യകാരന്മാരും എന്നുള്ള വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലേ.
0: അതെ, അപ്പോൾ അതിൽ ആ ചില വാക്കുകൾ, പദങ്ങൾ, അതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഡുണ്ടു ഡുണ്ടു ചില കാര്യങ്ങൾ നമ്മൾ ഈ അതിൻ്റെ ഒരു വരി എനിക്ക് കുറച്ച് നാൾ വരെ മുന്നേ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ഡുണ്ടു ഡുണ്ടു കുറച്ച് നമുക്ക് കുറച്ച് നമ്മളിങ്ങനെ പലപ്പോഴും പറയാറുള്ളതൊക്കെ കൊണ്ട് അത് മറന്നില്ല. പക്ഷേ ഏതോ ഒരു കാര്യം വളരെ രഹസ്യമായിട്ട് ഒരാളോട് പറയുന്നതാണ്, ഏതൊരു അമ്മയോ ആരോ സംതിങ് അപ്പോൾ അവരോട് പറയുമ്പോൾ ഇത് ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാവരും അറിഞ്ഞു. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇപ്പം നമുക്ക് മറ്റുള്ളവർക്ക് ഇവരുടെ മനസ്സറിയാൻ പറ്റില്ലല്ലോ ഡുണ്ടു ഡുണ്ടു എന്ന് പറയുന്ന ഒരു വരി എന്തോ മറ്റുമാണ്. അപ്പം അതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെ പറ്റിയോ ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ നമ്മളുടെ പാത്തുമ്മയുടെ ആട്, അങ്ങനെ 10-ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിൽ നമ്മൾ പഠിക്കുന്നു,
1: ഏത് സമയം നമ്മൾ 10-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ബോറടിക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴും എല്ലാം ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്നൊരു പുസ്തകമായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു അന്തരാർത്ഥത്തിലേക്കൊക്കെ പിന്നീട് വായിക്കുമ്പോഴാണ് അതിൽ കൂടുതലും കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഇന്നത്തെ കാലഘട്ടമായിട്ട് നമുക്ക് യോജിപ്പിച്ച് പറയുമ്പോൾ ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണ് യുദ്ധങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിനെ പറ്റി വളരെ രസികമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാസ്യരൂപേണ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ലോകത്ത് യുദ്ധമില്ലാതാവണമെങ്കിൽ സ്ത്രീ പുരുഷ ജാതി ഭേദമന്യേ എല്ലാവർക്കും വരട്ട് ചൊറി വരണം. ആ ഒരു സമയത്ത് ചൊറിയുന്നിടത്ത് മാന്തതിനേക്കാൾ സമാധാനപരപൂർണമായ ഒരു ആനന്ദവും ഇല്ല, അതുകൊണ്ട് യുദ്ധം ഉണ്ടാവില്ല, ആ ലോകത്ത് യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പണിയില്ലാത്തത് കൊണ്ടാണ് യുദ്ധം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വരെ രസികമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ സമൂഹമായിട്ടും സാമൂഹിക പ്രശ്നങ്ങളെപ്പറ്റിയും എല്ലാ രീതിയും വളരെ തീവ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ പേന എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. പക്ഷേ അതിലൊരു ഹാസ്യ രൂപേണയാണ് പലപ്പോഴും അദ്ദേഹം നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നും ബഷീർ സാറിനെ പറ്റിയുള്ള നോവലും അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റി പറയുമ്പോഴും നമുക്ക് ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ ആ കഥാപാത്രത്തെ കണ്ണീരോടുകൂടി അല്ലാതെ

0: നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കാറില്ല. അങ്ങനെയുള്ള കഥാപാത്രമുണ്ട്. ചില നേരത്തെ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹാസ്യ രൂപങ്ങൾ, ചെറിയ ചെറിയ സാമ്പിളുകൾ അദ്ദേഹം തരാറുണ്ട്. ചെറിയ വാക്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില പേരുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതി, ഇപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പല പുസ്തകങ്ങളുടെ കവർ പേജുകൾ കാണുമ്പോൾ എത്ര രസമായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് കാണുന്ന പല റീലുകളും കാണുമ്പോൾ ഇത്രയും നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാകുന്നത്, പക്ഷെ അതിനൊക്കെ പല ഉത്തരങ്ങളും മുൻപും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ.
1: അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് നീല വെളിച്ചം എന്നുള്ളത്. പിന്നീട് അത് നമുക്ക് സിനിമയൊക്കെ ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി, ഭാർഗവി നിലയൊക്കെ. അപ്പൊ ഈ നീല വെളിച്ചം വായിക്കുന്ന സമയത്ത് നമുക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്, ഇതെങ്ങനെയാണ് ആ ഒരു, അദ്ദേഹം പറയണ ഒരു മുറിയിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു വളരെയധികം നീല വെളിച്ചം കണ്ടു എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്കും തോന്നുകയാണേ ഇതൊക്കെ ഇത് അദ്ദേഹത്തിന്റെ കഥയാണോ അതോ ഇനി യഥാർത്ഥത്തിലുള്ള സംഭവമാണോ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ത്രെഡും കൂടിയൊക്കെ നമുക്ക് അദ്ദേഹം ഇട്ട് തന്നിട്ടുണ്ട്, ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ് യെസ്, അങ്ങനെ ചിന്തിക്കാനും നമ്മളെ ഓരോ കാര്യങ്ങളിലും രസിപ്പിച്ച് ആ ഒരു എന്താണോ സബ്ജക്റ്റ് അതിലേക്ക് നമ്മളെ ഒന്ന് ഇന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ട് ഇന്നും നമ്മൾ കാണുന്ന പുസ്തകങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ഭാഗത്തു നിന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്പെഷ്യലായിട്ടും ഫലിതങ്ങൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നല്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഫലിതങ്ങളും അല്ലെങ്കിൽ കൃതികളിൽ ഏത് കഥാപാത്രമാണ് എന്നൊക്കെ ഈ ഒരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കഥാപാത്രങ്ങളും സീനുകളുണ്ട്. അദ്ദേഹം ഒരു ഒരു ഒരു രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്ന ഇങ്ങനെയാണ്, സ്നേഹമെന്ന് പറയുന്നതും പ്രേമമെന്ന് പറയുന്നതും എന്താ പൗഡറിട്ട കവിളുകളിൽ ഉമ്മ കൊടുക്കുന്നത് മാത്രമാണ്, പക്ഷേ സങ്കടം വരുമ്പോഴും പ്രണയവും സ്നേഹവും എല്ലാം ഉണ്ട് എന്ന് എനിക്ക് പിന്നീടാണ് നിന്നെ കണ്ടതിന് ശേഷമാണ് സാറാമ്മ എന്ന് പറയുന്ന വാക്കുകളുണ്ട്. അത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ കാണുന്ന ആ ഒരു പുറം ചട്ടകൾ മാത്രമല്ല, ഒരുപാട് ഇന്നർ മൈൻഡുകളിലും പ്രണയം, നല്ല രീതിയിലുള്ള പ്രണയമുണ്ട്. അതാണ് പ്രണയം, സീരിയസ് ആയിട്ടുള്ള പ്രണയം അതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തരാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ ഫലിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സുകുമാർ അഴീക്കോട് പുതിയൊരു കാറ് വാങ്ങിയ സമയത്ത് ഓടിച്ചിങ്ങനെ വരികയാണ്. ആ ഒരു സമയത്ത് ബഷീർ സാർ നടന്നു പോകുമ്പോൾ ഈ കാറ് നിർത്തിയിട്ട് അഴീക്കോട് സാർ ക്ഷണിക്കുകയാണ്, കയറണം ഞാൻ ഇറക്കി തരാമെന്ന് പറയുന്ന സമയത്ത് കാറിലാണ് ക്ഷണിക്കുന്നത് അഴീക്കോട് സാർ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, വേണ്ട എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ നടന്നോളാം. അതായത് കാറിൽ കയറാനുള്ളൊരു ഒരു വിയോജിപ്പാണ് അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചത്. എനിക്ക് കാറിൽ പോകുന്നതിനേക്കാൾ സ്പീഡിൽ ആ ഒരു സ്ഥലത്ത് എത്തണമെന്ന രീതിയിൽ അത് ഞാൻ നടന്നോളാം, ധൃതിയിൽ അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ഫലിതങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
1: അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ചിന്തിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇത് നമ്മളത് മാത്രമാണോ നമ്മൾ ഈ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നത് അല്ല. അപ്പോൾ അതിലേക്കൊക്കെ ഒരു വലിയൊരു മെസ്സേജാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഒരുപാടൊരുപാട് ചെറുകഥകൾ, ഇപ്പം നമുക്ക് തോന്നും നിസ്സാരം എന്ന് തോന്നുന്ന ചിലപ്പോൾ ചെറുപഴം, അതേപോലെ തന്നെ ചിരിക്കുന്ന മരപ്പാവ്, അങ്ങനെ കുറേ കുറേ എന്താ നമ്മളുടെ ഒരു ഒരുപാട് ഒരുപാട് ഒരുപാട് കൃതികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കൃതികൾ വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ലൈവ് മനോഹരമാക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ഇപ്പോൾ സമയം 10:15 നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കാനൊരു സമയമല്ലേ.
0: തീർച്ചയായും സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ 32 ചരമ വാർഷിക ദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഓർമ്മകളിലൂടെ, അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ, സാഹിത്യ രൂപങ്ങളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. വളരെ പ്രൗഡായിട്ട് അദ്ദേഹം മരണം വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു, ഞാൻ തന്നെയാണ് പൂവ്, ഞാൻ തന്നെയാണ് തോട്ടം. അത്ര വളരെ ശക്തമായിട്ട് തന്നെ തന്നെ സ്നേഹിച്ചിരുന്നു. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു ചെറിയ റണ്ണായിരുന്നു, നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ. മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക് പോകുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Free Kick 90.4 FM 2026.
5: ഫ്രീ കേക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
6: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
5: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
6: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
5: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
6: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
5: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
6: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
5: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മെയിൽ വിലാസത്തിലേക്ക്

0: നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
3: ഗ്യാസ് ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സാഹിത്യകാരൻ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടു, ബാല്യകാല സഖി എന്ന ചിത്രത്തിലെ മനോഹരമായൊരു ഗാനം കേട്ടു. അപ്പോൾ ഇന്നലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം. അപ്പോൾ ഇന്നലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ പ്രീതി ടീച്ചറിൻ്റെ, ബേപ്പൂർ സുൽത്താൻ ഓർമ്മകളിലൂടെ എന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കേട്ടുവെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ കടന്നു മുമ്പ് തീർച്ചയായും നിങ്ങൾക്കും മെസ്സേജ് അയക്കാവുന്നതാണ്. ഒരുപാട് നോവലുകളിലൂടെ, ചെറുകഥകളിലൂടെ എല്ലാം അദ്ദേഹം നമുക്ക് ഒരുപാട് നല്ല നല്ല മെസ്സേജസാണ് സമ്മാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട പല കൃതികളിലും ഒന്നാണ് പൂവൻ പഴം എന്നുള്ള. അതിൽ പ്രണയവും കുറച്ച് ദാമ്പത്യത്തിൽ തന്നെ കുറച്ച് ഈഗോയും എല്ലാം ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രമേയമാണ് അതിൽ
2: അവതരിപ്പിച്ചിരിക്കുന്നത്. പല തലങ്ങളല്ലേ നമുക്ക് അതിൽ കാണാൻ
3: സാധിക്കും. 1948 വിഡ്ഢികളുടെ സ്വർഗം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പൂവൻ പഴം എന്നുള്ള കഥ എന്ന് പറയുന്നത്. അപ്പം അത് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതിലെ ചെറിയ ചെറിയ പിണക്കങ്ങളും എന്താ പറയുക, ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാതിരിക്കുമ്പോഴുള്ള പരിഭവങ്ങളും പിന്നീട് ചേർത്ത് പിടിക്കലും ഒക്കെ ഉള്ള രസകരമായിട്ടുള്ള
2: അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമൊക്കെ മൂന്ന് ഭാഗമായിട്ടാണ് ഈ ഒരു കഥ. അതായത് നമ്മളിപ്പോൾ പ്രണയിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ, വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, വിവാഹ ശേഷമുള്ള സംഭവങ്ങൾ, പിന്നീടുണ്ടാകുന്ന വാർദ്ധക്യത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതൊക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്.
3: യെസ്. അപ്പം അതിമനോഹരമായിട്ടുള്ള ഒരുപാട് സ്റ്റോറികൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ബേപ്പൂർ സുൽത്താൻ, അപ്പം അദ്ദേഹത്തിൻ്റെ യാത്രകൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് നമ്മളൊന്ന് കുറച്ച് ട്രെയിൻ ചെയ്ത് മാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മാസം അതായത് ജൂലൈ മാസം 14th വരെയാണ് നമ്മുടെ ഫ്രീ കിക്ക് പ്രവചന മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മെസ്സേജസുകൾ, പോസ്റ്റ് കാർഡുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പോസ്റ്റ് കാർഡ് മാത്രമല്ല, നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും നമ്മുടെ പ്രവചന മത്സരത്തിൽ പങ്കുചേരാവുന്നതാണ്. 8848558785 ഈ നമ്പറിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, അതായത് നിങ്ങളുടെ പ്രവചനങ്ങൾ അയക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM വമ്പൻ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മിസ്സാക്കരുത്. ഈ ആവേശകരമായിട്ടുള്ള ഫിഫ വേൾഡ് കപ്പിനൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു സമ്മാനം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ലേ? തീർച്ചയായും എല്ലാവരും മത്സരിക്കുക.
2: അതെ, അപ്പോൾ അതൊരു ഓർമ്മയാണല്ലേ. ഈ ഒരു വർഷത്തിൽ എനിക്കും ഇതിൻ്റെ ഭാഗമായിട്ടൊരു സമ്മാനം കിട്ടി. കുറേ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മനോഹരമായ ഒരു ഓർമ്മകളായിട്ട് നമുക്ക് അതിങ്ങനെ ആസ്വദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 8848558785 എന്ന നമ്പറിലോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജുകളോ ഒക്കെ ഫോളോ ചെയ്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ പോരട്ടെ കേട്ടോ. കാരണം ഇപ്പോൾ ഒരത്തെ ദിവസം, ഇന്ന് നമുക്ക് 6th, 14th വരെയാണ് ഇതിൻ്റെ ഒരു
3: ലാസ്റ്റ് നമ്മൾ ബ്ലോക്ക് ആണ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന പ്രവചനങ്ങൾ നമ്മൾ പരിഗണിക്കുന്നതല്ല, കാര്യം സെമി ഫൈനലിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പ് കാണുന്ന, ഡെയിലി കാണുന്നു അല്ലെങ്കിൽ അപ്ഡേഷൻസ് അറിയുന്ന വ്യക്തികൾക്കാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഇപ്പോഴേ ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രവചനത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇനിയുള്ള ദിവസങ്ങളിൽ സാധിക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും മത്സരിക്കുക, വിജയിക്കുക അല്ലേ.
2: അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, അതിന് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കിയാലോ.
3: യെസ്.
2: നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ബിജു അടിമാലി ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ശുഭദിനം സാന്ത്വനം, ശ്രവണ സുന്ദരമായ പരിപാടിയാണ് ഗാനം അന്താരം. പ്രദീപ് ആശ്രാമത്തിന് ഹൃദയ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്, നല്ലൊരു മെസ്സേജ് നമ്മളുടെ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അറിയിക്കുന്ന, പ്രദീപ് സാറിനെ അറിയിക്കുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു നല്ല റിവ്യൂ തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ രതീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ അടിപൊളിയായിരിക്കട്ടെ ഇന്നത്തെ ദിവസം.

0: നല്ലൊരു സുപ്രഭാതം ഞങ്ങളും നേരുന്നുണ്ട്. അതേപോലെ നാസിർ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളെ നമ്മളായിട്ട് മനസ്സിലാക്കിയവർക്ക് മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എല്ലാം തെറ്റുകൾ മാത്രമായിരിക്കും. ഒരു എന്നിട്ടൊരു ശുഭദിനം പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു കോട്ടാണല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്കിങ്ങനെ ഓരോ നല്ല നല്ല കോട്ട്സ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അതേപോലെ എൽദോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. പനിയായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കാൻ സാധിക്കാതിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽദോ ഇപ്പോൾ സുഖമായിട്ടിരിക്കുന്നോ? പനിയൊക്കെ മാറിയോ? ആരോഗ്യം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് നല്ല ചൂടുവെള്ളം കുടിച്ച് നല്ല ആരോഗ്യവാനായിട്ടിരിക്കുമെന്ന് കൂടി ഞങ്ങൾ പറയുന്നു. ഗുവേർ ചേച്ചി, ഞങ്ങൾ അടിമാലിക്കാരെ തിരക്കുകയും രോഗവിവരം അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ചേച്ചിയെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ചേച്ചിക്ക് വേണ്ടി ഒരു ഗാനം സമർപ്പിക്കുന്നു, രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ സാക്ഷി എന്ന ഗാനം. അപ്പൊ എന്തായാലും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ നമ്മൾ എന്തായാലും പാട്ട് നമ്മുടെ എൽദോ പറഞ്ഞതല്ലേ, ആ പാട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ രഘുനന്ദൻ സാറ് എപ്പോഴും കുറേ സോഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, കൊല്ലത്ത് പച്ചക്കറി വില ക്രമത്തിലധികം വർദ്ധിച്ചത് കാരണം ജില്ലാ ഭരണകൂടം ഹോർട്ടികോപ്സ് വഴി വിപണിയിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അധികാരികൾ ശ്രദ്ധിക്കട്ടെ എന്ന് കൂടി നമ്മളും ആഗ്രഹിക്കുന്നു. അതേപോലെ നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജൻ ചേട്ടാ ഗുഡ് മോർണിംഗ്, സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? അതേപോലെ നന്ദലാല എന്ന് തുടങ്ങുന്ന പാട്ടിടണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാളും കൂടി രണ്ടുപേരും മൂളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രമിക്കാം കേട്ടോ. പക്ഷെ ഇപ്പോഴല്ല, നമ്മൾ എന്തായാലും ഇതിന്റെ ഇടയ്ക്കും നമ്മളൊന്ന് പാടാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം സുഖമായിട്ട് നല്ല ജിൽ ജില്ലായിട്ടിരിക്കുകയാണ് അല്ലെ. ഞങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഒരാഴ്ചത്തെ കറക്കം കഴിഞ്ഞ് ഇങ്ങനെ എത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നല്ല ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പോരട്ടെ കേട്ടോ. അതേപോലെ രമേശ് കെ ജി സാർ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അങ്ങനെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, അപ്പോൾ നമ്മളുടെ ബഷീർ സാറിൻ്റെ ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കഥ, കഥാപാത്രം, ആ ഒരു ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും, അതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അയക്കേണ്ട നമ്പർ 8848585.
1: യെസ്, അപ്പോൾ നമ്മളിങ്ങനെ മെസ്സേജസ് ഒക്കെ വായിച്ച് നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എൻകറേജ് ചെയ്ത് ചില്ലി ചെയ്യിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ഇനി അടുത്തതായിട്ട് വരുന്ന പാട്ടിന് ശേഷം ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിട്ടാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
7: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
8: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
7: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
8: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
9: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
10: ഫ്രീ കിക്ക് 90.4 FM 2026.
9: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
10: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
9: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
10: 8848558785.
9: ഓർക്കുക,

0: ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: നമ്മളെനിക്കും എന്താണ് ചെയ്യുന്നത്, ആ ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് നോക്കും, എന്തായിരിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങൾ സജീവമായിട്ട് ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി എന്ന രീതിയിൽ റൺ
1: ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്താലും പല കാര്യങ്ങളും
0: വന്നുകൊണ്ടിരിക്കുന്നു.
1: അതിൽ നിന്നും
0: വ്യത്യസ്തമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സോഷ്യൽ മീഡിയ കുറച്ച് നിമിഷങ്ങളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെന്താണ് എന്നല്ലേ, അതായത് റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ തന്നെയും ചിലർക്ക് ആ ഒരു മെസ്സേജ് കാണുന്ന സമയത്ത് അയ്യോ ഇത് സെൻഡ് ചെയ്യണോ, ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് സെൻഡ് ചെയ്യണോ വേണ്ടയോ എന്ന രീതിയിൽ ഇങ്ങനെ സെൻഡിങ് ബട്ടണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പലരും കാണും. ചില ആ പാർട്ണർ ഉണ്ട് എന്ന രീതിയിൽ അങ്ങനെ സെൻഡ് ചെയ്ത് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇന്ന് വേൾഡ് കിസ്സിംഗ് ഡേ ആണ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് പലരും ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഒരു ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ ആയിട്ടുള്ള കിസ്സിംഗ് ഡേ ആഘോഷിക്കുന്നവർ കാണും അല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ കാണും. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കപ്പിൾസിന് അല്ലേ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ണറിനെ സമ്മാനിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കിസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ഇപ്പോൾ നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പാർട്ണർ, നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്പെഷ്യൽ പേഴ്സൺ, അവർക്കൊക്കെ ഒരു കിസ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കരുതലും സ്നേഹവും കുറച്ചും കൂടെ അടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പലപ്പോഴും
1: പ്രണയത്തിൻ്റെ ഒരു വശത്ത് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ടു പേർ പരസ്പരം ചുംബിക്കുമ്പോൾ ഈ ലോകം തന്നെ മാറുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വരും അല്ലേ. ആ ഒരു എന്താ നമുക്ക് ആ ഒരു ഈ ചുംബനം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഒരു ഷൈ ഒക്കെ തോന്നാം, അയ്യോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അത് എത്ര മനോഹരമായ ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ.
0: നമ്മുടെ ആ ഒരു ഇഷ്ടത്തിൽ ഇവിടെ കേരളത്തിലും അല്ലെങ്കിൽ ഒക്കെയാണ് കുറച്ച് ഷൈ എന്ന് പറയുന്നത്. ഫോറിൻ കൺട്രീസിലൊന്നും അത് ഷൈ ഒന്നും അല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി അടുത്ത് വരുന്ന സമയത്ത് കിസ്സിങ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ട് അത് അങ്ങനെ അല്ല എങ്കിൽ കൂടിയും വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി മറ്റ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ അവിടെ ഒരു സ്നേഹ ചുംബനം നൽകുന്നത് വളരെ മനോഹരമായിരിക്കും.
1: നമ്മൾ എല്ലാവർക്കും കൊടുക്കാറില്ല, നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ്. അപ്പൊ മറ്റുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മൾ അത്രയേറെ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ ഈ ഒരു ചുംബനം അല്ലെങ്കിൽ ഒരു ഉമ്മ നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലെ. അപ്പൊ അതെല്ലാവർക്കും നമ്മൾ അങ്ങനെ വാരിക്കോരി കൊടുക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എന്താ അമ്മ കുഞ്ഞിന് കൊടുക്കുന്നത് ഒരു വാത്സല്യത്തിന്റെ ഉമ്മയാണ്. ആ ഒരു വാത്സല്യത്തിന്റെ ചേർത്ത് പിടിക്കൽ, കരുതൽ, ഇതിപ്പോ ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് എത്ര മാത്രം അല്ലേ, തൻ്റെ തന്നെ ഒരു പ്രതിരൂപമായിട്ട് തന്നെയാണ് ഒരു കുഞ്ഞിനെ, തൻ്റെ ജീവനിൽ നിന്ന് പകുത്തെടുത്ത ഒരു കുഞ്ഞ ഒരു ജീവനായിട്ട് തന്നെയാണ് ഒരു കുഞ്ഞിനെ കാണുന്നത്. അപ്പൊ അവിടെ ഒരു വാത്സല്യത്തിന്റെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ഒരു ഉമ്മയാണ് വരുന്നത്. ഇപ്പൊ അച്ഛൻ എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ ഒരു വാത്സല്യത്തിന്റെ ഒരു സപ്പോർട്ട്, കരുതൽ, സംരക്ഷണം അതിൻ്റെയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മളൊരു നമ്മുടെ പ്രിയപ്പെട്ട പാർട്ണർ എന്ന് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയും
0: ഒരു കരുതൽ, സ്നേഹം. അവിടെ ഒരു പാർട്ണർ എന്ന് പറയുമ്പോഴും അച്ഛൻ അമ്മ എന്നതിലുപരി ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാമാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഭർത്താവ്, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അച്ഛൻ അമ്മ, എല്ലാ റോളുകളും ആ ഭർത്താവും ഭാര്യയും ഈക്വലായിട്ട് നിൽക്കുന്നു എന്നുള്ള സംഭവം തന്നെയാണ്. അപ്പം അങ്ങനെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിക്ക് ഒരു സ്നേഹ ചുംബനം നൽകണേ. ഇനിയിപ്പോൾ പറയുന്നത് കേട്ടിട്ട് റേഡിയോ സാന്ദ്രത്തിലെ കുട്ടികൾ പറയുന്നു സ്നേഹ ചുംബനങ്ങൾ നൽകണം എന്ന് കരുതി ഓടി നടന്നൊന്നും ചുംബിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇഷ്ടവും സമ്മതവും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവർക്കൊരു സ്നേഹ ചുംബനം നൽകാൻ സാധിക്കുന്നൊരു ദിവസമാണ്, മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ വളരെ റെസ്പെക്റ്റോടുകൂടി തന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അല്ലേ.
1: അതെ. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടുന്ന ഒരു വാത്സല്യത്തിൻ്റെ ഉമ്മ എന്നുള്ളത് നമുക്കും തിരിച്ച് അവർക്കൊരു ഉമ്മയൊക്കെ കൊടുക്കാം. കാരണം പലരും അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അവർക്കൊരു ഉമ്മ കൊടുക്കാൻ മറന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കും, ചില വീടുകളിലൊക്കെ നമുക്ക് അറിയാം, അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്നും ഉമ്മ കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ ടാറ്റ കൊടുത്തിട്ടാണ് സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും. പക്ഷേ നമ്മൾ എത്ര പേര് അത് എത്രത്തോളം എന്താ ഒരു സ്നേഹത്തോടെ ഒരു ഉമ്മ അമ്മയ്ക്ക് കൊടുത്തിട്ട് എത്ര നാൾ അല്ലെങ്കിൽ അച്ഛന് കൊടുത്തിട്ട് എത്ര നാളായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്.
0: ഇതിൽ ഇപ്പോൾ ഈ നമ്മൾ ഈ ചുംബനം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതിലൊരുപാട് അന്തരാർത്ഥങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ അമ്മ അച്ഛൻ, ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മ അച്ഛൻ അവരൊക്കെ ഉമ്മ നൽകുന്നത്, ഒരു കിസ് ഒരു ചുംബനം നൽകുന്നത്, നമ്മുടെ പാർട്ണർക്ക് നൽകുന്നത്, ചില സമയത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഈ ഒരു ചുംബനം കൊണ്ടൊരു ഹാപ്പി ഹോർമോണാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നമ്മളിലേക്ക് ഒരു ഹാപ്പി ഹോർമോൺ അവർക്ക് നൽകാനോ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടത്തേക്ക് കൊടുക്കാനോ നമുക്ക് സാധിക്കാറുണ്ട് അല്ലേ. ആ ഒരു ടൈമിൽ എത്ര ദേഷ്യമുള്ള വ്യക്തികളെയും തണുപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തെ തന്നെ ഷിഫ്റ്റ് ചെയ്യാനും ഈ ഒരു ചുംബനം കൊണ്ട് സാധിക്കുമെന്നാണ് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ളത്.
1: പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾക്ക് നല്ലതുപോലെ അറിയാവുന്ന വ്യക്തിക്ക് വേണം അത് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല അടി കിട്ടും. ചിലപ്പോൾ പുള്ളിക്കുള്ള പ്രഷർ അത്രത്തോളം വീണ്ടും

0: കൂടുകയും ചെയ്യും.
1: യെസ്, അപ്പൊ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വ്യക്തി നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ സഹോദരൻ അവരെ പറ്റിയാണ് കേട്ടോ പറഞ്ഞത്.
0: ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്.
1: അതെ, വഴിയിൽ കാണുന്നൊരു വ്യക്തി വിളിച്ചൊരു ഹാപ്പി ഹോർമോൺ അവർക്ക് കൊടുക്കണം എന്ന രീതിയിൽ ചുംബിക്കണം എന്നല്ല പറയുന്നത്. പിന്നെ ഇത് മെയിൻ ആയിട്ടും പറയുമ്പോൾ സയന്റിഫിക്കലി പ്രൂവ്ഡും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചിത്രങ്ങളിലൊന്നാണ് ബ്യൂട്ടി ആൻഡ് ദി ബീസ്റ്റ് എന്ന ചിത്രം. അതിൽ കൊടുക്കുന്ന സന്ദേശവും ഈ സെയിം തന്നെയാണ്. അതിൽ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, മനുഷ്യരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെ, ഒരു മൃഗതുല്യമായിട്ട് മനുഷ്യത്വരഹിതമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു ചുംബനത്തിലൂടെ മാറ്റാൻ സാധിക്കുമെന്ന് കൂടിയാണ് ആ ഒരു ചിത്രത്തിലൂടെ ഒരു കണ്ടന്റ് നമുക്ക് തരുന്നത്. അപ്പൊ ചുംബനം എന്നുള്ളത് വെറും ഒരു എന്താ പറയുക, ഒരു പ്രണയാർദ്രമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രമല്ല, അതിനൊരു കരുതലുണ്ട്, സ്നേഹമുണ്ട്, നമ്മുടെ ഒരു സാമീപ്യം കൊണ്ട് ഒരു ബഹുമാനമുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. വാക്കുകൾക്കപ്പുറമുള്ളൊരു ഭാഷയാണ് ചുംബനം എന്നുള്ളത്,
0: പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ എല്ലാം. അപ്പോൾ യു കെയിൽ നിന്നാണ് ഈ ഒരു ദിനം ഇങ്ങനെ ആരംഭിച്ചത്. 2000 തുടക്കത്തിൽ ലോകമെമ്പാടും ഇത്തരത്തിൽ ഈ ഒരു വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഒരു ദിവസമാണ് അന്താരാഷ്ട്ര ചുംബന ദിനം. അപ്പം നമുക്കറിയാം, സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കുക എന്നതിലുപരി അതിൻ്റെ ഒരു ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കുക കൂടിയാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ചുംബനം കൊടുക്കുന്ന സമയത്ത് വളരെയധികം ആരോഗ്യപരമായിരിക്കണം എന്ന് കൂടി പറയാണ്. അറിയാൻ വയ്യാത്ത ആൾക്കാർക്കൊന്നും പോയി കൊടുക്കരുത് എന്ന് കൂടി പ്രത്യേകിച്ച് പറയാണ്.
1: അപ്പോൾ ഇന്നത്തെ ഈ ഒരു കിസ്സിംഗ് ഡേയിൽ വളരെ പല രീതിയിൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിജിറ്റലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഒരു കിസ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കർ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും ടൈപ്പ് ചെയ്ത് കാണുമായിരിക്കും അല്ലെ സ്പീഡിൽ. ഇപ്പോൾ നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തി ലവർ അങ്ങനെയല്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത് ആവശ്യമാണല്ലേ, ഒരു കിസ് നൽകുക, ആ എൻ്റെ മോളൊരു കിസ് എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം വരെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്.
0: ചിലപ്പോൾ ഇവൻ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവൾ എന്ത് പറ്റി ഇവക്ക്, ചിലപ്പോൾ രണ്ടടിയൊക്കെ തരുമായിരിക്കും, പക്ഷെ അതൊരു സ്നേഹത്തിന്റെ ഒരു അംശമുള്ളതായിരിക്കും. അപ്പൊ എന്തായാലും അവരൊന്ന് സർപ്രൈസ് എടുത്തിട്ട് ഒരു പെട്ടെന്ന് ഒരു ഉമ്മയൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരാൻ അച്ഛനും അമ്മയ്ക്കും.
1: അതെ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആവുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ചുംബനം, ഒരു പെട്ടെന്നൊരു ഒരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് അയക്കണം, അല്ലെങ്കിൽ കോൾ ചെയ്തൊരു ചുംബനം നൽകാനെങ്കിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ പറയുകയാണ്. അപ്പൊ ഈ ഒരു ചുംബനയുടെ മനോഹരമായിട്ട് ആഘോഷിക്കുന്നതിനിടയ്ക്ക് നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: അതെ, ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഉമ്മയൊക്കെ ആയതുകൊണ്ട്
1: അതുമായി
0: ബന്ധപ്പെട്ട മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ. പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരാണ്. അപ്പം എല്ലാവരും മെസ്സേജൊക്കെ അയച്ചോ? അയച്ചെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ചുംബൻ ദിനം നിങ്ങൾ ആഘോഷിച്ചോ എന്നൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10:52 ആയിരിക്കും.
3: അപ്പോൾ ആതിര നമുക്ക് സനോജ് പൂവൊക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഹായ് വന്നിട്ടുണ്ട്. സുധീഷ് അടിമാല ഒരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഹായ് സുധീഷ്, സുഖമായിരിക്കുന്നു. വിശേഷങ്ങളും കൂടി പോരട്ടെ എന്ന് കൂടി ഞങ്ങൾ പറയുകയാണ് അല്ലേ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾക്കൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ രമേശ് ചേട്ടൻ പറയാണ്, രമേശ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 4th തീയതി. അപ്പോൾ വളരെയധികം മനോഹരമായിരുന്നു. അമ്പലത്തിലൊക്കെ, കുമാരൻ എന്നൊരു അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് നല്ലൊരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ നേരുകയാണ് അല്ലേ ആതിര?
4: തീർച്ചയായും നല്ലൊരു പിറന്നാൾ ദിനം തന്നെയായിരുന്നു.
3: അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കാര്യം

പറയാണ്, ഈ വായനാ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് പി എൻ പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ജൂലൈ 11 രാവിലെ 10 മണിക്ക് ടൗൺ യു പി സ്കൂളിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഒരു സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം സഹിതം സ്കൂളിൽ എത്തണം എന്നൊരു അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക്, നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും 1-2 സ്ഥാനം നേടുന്നവർക്ക് ജൂലൈ 18 നടക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിലും പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഈ ഒരു ദിവസം തന്നെ അതൊക്കെ നമുക്ക് പറയാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ബഷീറിൻ്റെ കൃതികളിലൂടെ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പലർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള എന്താ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, അപ്പോൾ കഥാംശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ പറ്റി നമുക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ ചിത്രാമ്മ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മളെ വളരെയധികം പ്രിയപ്പെട്ട കുട്ടികളായി പരിഗണിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബീനക്കുട്ടി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ബീന ഗുവേരി ഇവിടെ എവിടെയോ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഓണയറിൽ ഞങ്ങളാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ കൊച്ചുമോൾ വന്ന് അമ്മൂമ്മ എനിക്കൊരു ഉമ്മ തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വളരെയധികം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. പരസ്പരം ഉമ്മ നൽകിക്കൊണ്ട് സ്നേഹം പങ്കുവച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ പാട്ടുകളും ചിലപ്പോൾ നമുക്ക് ലൈവിലൂടെ പ്ലേ ചെയ്ത് തരാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, ഈ പാട്ടുകളൊക്കെ നമ്മൾ എന്താ ഈ ലൈവിന് ശേഷം പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ ആതിര, നമ്മൾ ഈ കുട്ടികളെ പറ്റി പറഞ്ഞു. ഈ വായനാ ദിനത്തെയൊക്കെ പറ്റി പറഞ്ഞപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്നൊക്കെ ഒരു സമയത്ത് നമ്മളെപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർത്തു വെക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ചോദിക്കുന്ന പല കാര്യങ്ങളും, അതേപോലെ തന്നെ ചില സമയത്ത് നമ്മൾ അവിടെ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ഒരു മനസ്സറിയുന്ന എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമല്ലേ. അപ്പം ഞാനൊരു ഒരു യാത്രയെപ്പറ്റി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാം. അത് പുറത്ത് പറയണം എന്നില്ല. കാരണം ആ സ്കൂളിലൊക്കെ എന്ന സമയത്ത് നമ്മൾ പുറത്ത് പറയിപ്പിച്ച് നമ്മൾ അടിയൊക്കെ കൂടാറുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് പുറത്ത് പറയേണ്ട, നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളൊരു യാത്ര പോവാണ്. യാത്ര പോകുന്ന സമയത്ത് അത് ഏത് സമയം വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പം ഞാനീ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണടച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഇമാജിനൊക്കെ ചെയ്ത് ചെയ്യാം. ഇനിയിപ്പം കണ്ണടച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്തോളൂ. അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളൊരു യാത്ര പോവാണ്. ഈ യാത്ര പോകുന്ന സമയത്ത് നമ്മളൊരു ഒരു സമയമുണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ പകൽ അല്ലെങ്കിൽ നല്ല നട്ടുച്ച അല്ലെങ്കിൽ നല്ല ഒരു ഇങ്ങനെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നൊരു പ്രഭാതം അതല്ലെങ്കിൽ ഒരു സായാഹ്നം, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു യാത്ര പോവാണ്. ആ യാത്ര പോകുന്ന ഒരു വഴിയിലൂടെയാണ്. അപ്പോൾ ആ വഴി നിങ്ങൾക്ക് ചിന്തിക്കാം. അതെ, ഏതൊരു വഴി വേണം എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ചിലപ്പോൾ ഒരു ഇച്ചിരി വളവൊക്കെ ഉള്ളൊരു വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വഴിയായിരിക്കാം, ചിലപ്പോൾ ഒരു കാടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന അപ്പുറം ഇപ്പുറമൊക്കെ നിറയെ പുല്ലുകളും മരങ്ങളും ഒക്കെ ഉള്ള ഒരു വഴിയായിരിക്കാം. അതിൻ്റെ നടുവിലൂടെ നിങ്ങളിങ്ങനെ നടന്നു പോകായിരിക്കാം. ചിലപ്പോൾ അവിടെ ചെറിയ കല്ലുകളൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വഴിയായിരിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ഇങ്ങനെ നമ്മൾ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടോ, അവിടെ ഒരു താക്കോൽ കിടക്കുന്നുണ്ടോ. ആ താക്കോല് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നടക്കാം, അതിന് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ എടുത്ത് വെക്കാം, സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കപ്പോൾ എടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ താക്കോൽ എടുക്കുന്നവരെടുത്തോളൂ, എടുക്കാത്തവരെടുക്കണ്ട. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു കുളം കാണുന്നുണ്ട്. ആ കുളത്തിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖം കഴുകാം, കുളിക്കാം, കൈയും കാലമൊക്കെ മുഖം വേണമെങ്കിൽ കഴുകാം. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ നോക്കിയിരിക്കണമെങ്കിൽ നോക്കിയിരിക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, റെസ്റ്റ് ചെയ്തു. പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ കയ്യോ കാലോ ഒക്കെ കഴുകി അല്ലെങ്കിൽ കുളിച്ചു, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് നമ്മളൊരു വീട് കാണുകയാണ്. ആ വീട് എങ്ങനെ വേണം എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ അതൊരു പഴയ വീടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വീടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു എന്താ ഒരു 2 വീടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു കോൺക്രീറ്റൊക്കെ ചെയ്ത ഒരു വീടായിരിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം വീട് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെ വേണം എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചോ.

0: ആതിര ചിന്തിച്ചോ?
1: ഞാൻ ചിന്തിച്ചു.
0: അപ്പൊ എന്തായാലും പറയണ്ട, പക്ഷെ നമുക്ക് തന്നെ ഇത് വെക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞത്? ഈ കഥയ്ക്ക് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചല്ലേ, നമ്മളൊരു വഴി ഒരു ഒരു സമയത്ത് ഇങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു താക്കോല് കണ്ടു. ആ താക്കോല് നമ്മൾ എടുക്കോ എടുക്കാതിരിക്കുകയോ ചെയ്തു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു കുളം കണ്ടു. ആ കുളത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുളത്തിൽ വേണമെങ്കിൽ ചിലർ കുളിച്ച് കാണും, ചിലരൊന്ന് കയ്യും കാലും മുഖം കഴുകി കാണും, ചിലർ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നു അത് ആസ്വദിച്ച് കാണും. എന്നിട്ട് നമ്മൾ തിരിച്ച് നടന്നു പോയി. തിരിച്ച് നടന്നു മീൻസ് തിരിച്ച് മുന്നോട്ട് നടന്നു. കുളം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടന്നു. അവിടെ ഒരു വീട് കണ്ടു. ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു ഞാനൊക്കെ ഇന്ന് കണ്ടതെന്ന് വെച്ചാൽ ഒരു എന്താ ഒരു അത്യാവശ്യം ഒരു ഓടിട്ട ഒരു ഒരു വീടാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് അറിയാം. നമുക്ക് ഒരു പാട്ട് കേട്ടതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതാണ്.
2: അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പറയാവുന്നതാണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ ഈ പറഞ്ഞൊരു കഥ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് റൺ ചെയ്തത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പാട്ടിന് ശേഷം നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് കുറച്ച് സൈക്കോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പാത്ത് നമ്മുടെ ശ്രീലക്ഷ്മി അത് പറയുന്നത് തന്നെയായിരിക്കും.
0: അതെ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കഥ ഇതിൻ്റെ ഒരു കഥയുടെ പിന്നാമ്പുറം, അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ ആ ഒരു കൊച്ചേജല്ലേ, ചെറിയ വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടിയൊക്കെ കൂടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറഞ്ഞത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ടിന് ശേഷം ഇതെന്താണ് എന്നും കൂടി നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു പാട്ട് കേട്ടോളൂ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും കൂടി ഞങ്ങളെ അറിയിക്കുകയോ അയക്കേണ്ട. നമ്പർ 8848558785. അപ്പോൾ ഈ പാട്ട് നമ്മുടെ എൽദോ ബീന ചേച്ചിക്ക്
2: വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അപ്പോൾ ബീന ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ സോങ്സ് ഇതാ വരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
6: മാജിക്കോ? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
5: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
6: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
7: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
7: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
7: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടി കൗതുകരമായ വിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം
1: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പം നല്ലൊരു പാട്ട്, നമ്മുടെ എൽദോ പറഞ്ഞ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു ആ പാട്ട്. ആ പാട്ട് തന്നെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എൽദോയ്ക്ക് സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളൊരു കഥ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ആതിര? അപ്പം എന്തായാലും അതിൻ്റെ ഒരു ബാലൻസ് നമ്മൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയണത്, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ടാണ്, ഒരു തമാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ പറയാറുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ആണ് നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ നമ്മൾ ആ യാത്ര തുടങ്ങി അല്ലേ. ഇപ്പോൾ അത് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സമയം കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചിലപ്പോൾ രാവിലെ ആകാം, ഉച്ചയ്ക്കാകാം, വൈകിട്ടാകാം, രാത്രിയാകാം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഒരു വെളിച്ചമാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്നെങ്കിൽ നമ്മൾ അത്രത്തോളം പോസിറ്റീവ് ആയിരിക്കും. ഇരുട്ടാണെന്നുണ്ടെന്നുള്ള നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം പോസിറ്റീവ് ചിന്താഗതി എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ വഴിയിലൂടെ നടക്കുകയല്ലേ, ആ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വഴി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ലക്ഷ്യത്തിലോട്ടുള്ള നമ്മളുടെ ഒരു പാത്ത് ആയിട്ടാണത് നമ്മളിങ്ങനെ പരിഗണിക്കുന്നത്. അപ്പോൾ ചിലർ കാണും അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാതയായിരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ അത്രത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന നമ്മൊരു ചിലപ്പോൾ ഒരു സാഹചര്യം ആയിരിക്കാം. ചിലപ്പോൾ നമ്മളൊന്ന് എന്താ ഒരു കുറുക്ക്, അതായത് ഒരു വളവും തിരിവൊക്കെയുള്ള വഴി. അപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിലോട്ടൊക്കെ ഒരു വളവും തിരിവുമായിട്ടുള്ളൊരു വഴിയാണ് അങ്ങനെ കാണുന്നത്. ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കാം.

0: അതൊക്കെ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യത്തിലോട്ടുള്ളൊരു പാത്തായിട്ടാണത് പരിഗണിക്കുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു താക്കോല് കണ്ടില്ലേ അവിടെ, അതെടുത്തിരുന്നോ?
1: ഞാൻ എടുത്തിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിലുള്ള ശ്രീലക്ഷ്മി എനിക്ക് വിഷമം. കാര്യം ഞാൻ എനിക്ക് കൂടുതലും ഈ എന്താ പറയുക, അതായത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രാവിലെ ഉച്ചകളോ അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം രാത്രി സമയവും ഈ നിലാവെളിച്ചം വൈകുന്നേര സമയമൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് അത്ര സൂര്യനെ അത്ര ഇഷ്ടമല്ലാത്തൊരു ആളാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്. നല്ല വെയിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ഞാൻ ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ യാത്ര
0: തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ
1: ഒരു വൈകുന്നേരം ഒരു 6 മണി ഒരു 5 മണിക്ക് ശേഷം യാത്ര ചെയ്യാനാണ് കൂടുതൽ എനിക്കിഷ്ടം. അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പേ
0: ഇതാണ് ഞാൻ പറഞ്ഞ ആ അടി.
1: അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം പറയുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വൈകുന്നേരം ഒരു നിലാ വെളിച്ചമൊക്കെ ഉള്ളൊരു ടൈം.
0: അതെ, അപ്പൊ നമ്മൾ വെളിച്ചം എന്നാണ് പറഞ്ഞത്.
1: അപ്പൊ എനിക്ക് ശ്രീലക്ഷ്മി പറഞ്ഞു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ എന്റെ മനസ്സ് അയ്യോ ഞാൻ കണ്ടത് നെഗറ്റീവ് ഷെയ്ഡ് ആണോ എന്നുള്ള.
0: പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ ഇതിങ്ങനെ പറയണ്ട, നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ട് പറയാണ്.
1: എങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിലാ വെളിച്ചം എന്ന് പറയുമ്പോഴും അതിലൊരു വെളിച്ചമുണ്ട് അല്ലെ. അപ്പൊ ഏതൊരു ടൈം ആണെങ്കിലും നല്ല കുറ്റാക്കുരുട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡ് ആണ്.
0: അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കൂൾ ആ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് ചിലപ്പോൾ ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോ ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു താക്കോല് നമ്മുടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഇപ്പോൾ ചില പ്രശ്നങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു നമ്മളുടെ ഒരു ധൈര്യം അതൊക്കെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ അതവിടെ കണ്ടിട്ട് മൈൻഡ് ചെയ്തേ പോവാം, ചിലപ്പോൾ നമ്മൾ അത് ആ താക്കോലെടുത്ത് ഇങ്ങനെ
1: ചിലർ ചിന്തിക്കുന്നു താക്കോലൊക്കെ എടുത്ത് പ്രശ്നങ്ങളൊക്കെ വരുന്നതിനെ വേണ്ട പോകുന്നവര് കാണും.
0: അപ്പൊ അതൊരു പ്രശ്നമാണ്, അതൊരു പ്രശ്നം നമുക്ക് ഏറ്റെടുത്ത് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു കുളം കണ്ടു. അതിൽ ചിലര് എന്താ കയ്യും കാലും ഒക്കെ കഴുകി, ചിലരൊന്ന് മുഖം ഒന്ന് കഴുകി, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി,
1: ചിലർ നോക്കിയിരുന്നു, ചിലർ അങ്ങ് അറുമാദിച്ച് കുളിച്ച് ആ ഒരു രീതിയൊക്കെ വരാൻ സാധ്യതയുണ്ട്.
0: ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു റിലേഷനെ പറ്റിയിട്ടാണ് അത് മെൻഷൻ ചെയ്യുന്നത്. അതിനകത്ത് ഫിസിക്കൽ റിലേഷൻ വരാം, റൊമാൻസും ഒക്കെ വരാം. അതാണ് ആ ഒരു പാർട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോയി. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളൊരു വീട് കണ്ടു അല്ലേ. ആ വീട് ചിലപ്പോൾ ഒരു നമുക്കൊരു നല്ലൊരു ചിലപ്പോൾ ഒരു മാളികയായിരിക്കാം നമ്മൾ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു കൊച്ച് സാധാരണ വീടായിരിക്കാം കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ പല കൂട്ടുകാരും അവരവരുടെ വീടുകൾ തന്നെ കണ്ടിട്ടുണ്ട്, എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ ചിലർ എന്താ ഒരു ട്രഡീഷണൽ ആയിട്ടൊരു വീടായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. അപ്പം ഓരോരുത്തരുടെ ഒരു ചിന്താ രീതിയാണ് അല്ലേ. ചിലപ്പോൾ അതിനകത്ത് കുറേ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എന്റെ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത് വളരെയധികം രസകരമായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിന് പറയുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളുടെ ഒരു മെന്റാലിറ്റിയും അല്ലെ. ചിലപ്പോൾ ഇപ്പം വളരെയധികം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ആര് താക്കോൽ എടുക്കാതെ പോയി എന്ന് ചിന്തിച്ചാലും അത് നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത് ഇഷ്ടമായിന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ സമയം 11:11 ആയിരിക്കുകയാണ്. നമ്മുടെ ആദരയും സമയം കേട്ട ഉടനെ പറയും മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ട്.
1: യഥാർത്ഥത്തിൽ ഞാൻ എന്തെങ്കിലും ടയേർഡായിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് പ്രശ്നമായിരിക്കുന്ന സമയത്തൊക്കെ ഈ 11:11 ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പി സംഭവം തന്നെയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരിലേക്കും സമയം 11:11 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിതാ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ ആ പാട്ടിനെ പറ്റി ഒന്ന് പറയാതെ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ മുത്ത

ഒരു പാട്ട്, നമ്മുടെ എന്ത് രസമുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഈ ഇതിൻ്റെ കത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരിലേക്ക് പറയുകയാണ്, നിങ്ങൾ പെട്ടെന്ന് പോസ്റ്റ് കാർഡ് അയച്ചോളൂ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഫ്രീ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഈ ഒരു പാട്ടിനെ പറ്റി പറയുമ്പോൾ നല്ല രസമായിട്ട് നമ്മൾ ഇതിൻ്റെ സീഡുകളും നമ്മൾ ടി വിയിലും നമ്മൾ ആ ഒരു സിനിമ ഇറങ്ങി റിലീസായ സമയത്ത് ഒരു ബഹളം തന്നെയായിരുന്നു. എൻ്റെയൊക്കെ ഒരു 11th standard, എനിക്ക് തോന്നുന്നു 11th 12th ലൊക്കെയാണ് ഈ ഒരു സിനിമ റിലീസാവുന്നത്. 2012 കറക്റ്റ് 11th ടൈമാണ്. ആ ഒരു ടൈമിൽ തീർച്ചയായും നമ്മൾ ഈ ഒരു നമുക്കൊരു കുറച്ചിങ്ങനെ യോയോ ടൈപ്പ്, ഒരു ജിൽ ജിൽ ടൈപ്പ് ഇങ്ങനെ ആയിരിക്കുന്നൊരു ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പ്രണയ സിനിമ ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്കത് കാണണം, അത് മസ്റ്റ് വാച്ച് ആണ് നമുക്ക് ആ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഉടനെ തന്നെ ആ സിനിമ കാണണം എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സിനിമയാണ് തട്ടത്തിന് മറയത്ത് എന്ന ചിത്രം. അതിൽ ആയിഷയാണെങ്കിലും വിനോദാണെങ്കിലും അവരുടെ ഒരു ലവ് സ്റ്റോറി ആണെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം ആ ഒരു അതെ സ്റ്റിൻസിൽ, അപ്പോൾ അങ്ങനെ രസകരമായിട്ട് നർമ്മത്തിലൂടെയാണെങ്കിലും വളരെ സ്റ്റോറിയുടെ ആ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ആ ഒരു ലവ് സ്റ്റോറി, ഒരു നോർമൽ

0: പക്ഷേ അതിലൊരു ക്രിയേറ്റിവിറ്റി, അതിലൊരു ഒരു കൗതുകം നിറച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ തന്നെയാണല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അതിന് കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളും, അത് ചെയ്യാൻ കറക്റ്റായിട്ട് നമ്മുടെ നിവിൻ പോളിയെ തന്നെ കിട്ടിയെന്നുള്ളതാണ്. അപ്പം നിവിൻ പോളി ഒരു സൂപ്പർ ഒരു സ്റ്റാർ എന്ന രീതിയിലേക്ക് ഒരു ജേണി അങ്ങനെ ആക്കിയെടുത്തതിൽ വിനീത് ശ്രീനിവാസന് നല്ലൊരു പങ്കുണ്ട്, തട്ടത്തിൻ മറയത്തിന് നല്ലൊരു പങ്കുണ്ട്.
1: എന്നുള്ളത് തന്നെ വളരെയധികം റൊമാൻറ്റിക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രണയ ജോഡികളെ വിളിക്കുന്നത് പോലും ആ ഒരു പേരൊക്കെ വെച്ചിട്ടായിരുന്നു അല്ലേ. അങ്ങനെ അത്രയേറെ ഇപ്പോൾ ചിലരൊക്കെ പറയും ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ ചെല്ല, നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, എന്നെ ആരും വിളിച്ചെന്നല്ല. ഇപ്പോൾ തട്ടത്തിൻ മറയത്തെ പെണ്ണെ എന്നൊക്കെ നമ്മളിങ്ങനെ, ഈ അതായത് ഇങ്ങനെ കുട്ടികൾ പോകുന്ന സമയത്ത് അവർ വിളിക്കുന്നതുണ്ട്, അപ്പോൾ തിരിച്ചവർ മറുപടി കൊടുക്കുകയാണ്, നീ ആരെന്നിവൻ പൊളിയാ എന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ രസകരമായിട്ട് നമ്മളിങ്ങനെ റോഡുകളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്.
0: ടൈം നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു 2012 ആ ഒരു ടൈമിൽ ഈ സിനിമ റിലീസായതിനു ശേഷം ഈ ആ തട്ട വിട്ടുകൊണ്ട് പെൺകുട്ടികൾക്ക് നടന്നു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഞാൻ ഇഷാ തൽവാറാണ് അല്ലെങ്കിൽ ആയിഷയാണ് എന്ന രീതിയിൽ അത് നല്ല രസമുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അത് ആ രീതിയിൽ ആ ഒരു സെൻസിൽ തന്നെ ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. 2012 റിലീസായിട്ടുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ള രണ്ടാമത്തെ ചിത്രമായിരുന്നു തട്ടത്തിൻ മറയത്ത് എന്നുള്ള. പ്രത്യേകിച്ചും എന്താ പറയുക, ഒരു താരപരിവേഷം എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾ അതിനകത്തില്ല അല്ലേ. പക്ഷേ എങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു ഹിറ്റിലേക്ക് ആ ഒരു സിനിമയെ നയിച്ചതിന് ഒരുപാട് നല്ല ഒരു പങ്കാളിത്തം തന്നെയുണ്ട്. പ്രത്യേകിച്ചും വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാന്റെ സംഗീതം, അതുപോലെ നിവിൻ പോളി, നമ്മുടെ ഇഷ തൽവാർ, അങ്ങനെ അജു വർഗീസിൻ്റെ ഒരു എൻട്രി. അജു വർഗീസ് പിന്നീട് നമ്മുടെ എന്താ പറയുക, കറക്കി ഉപ്പിടുന്നത് പോലെ നമ്മുടെ മലയാള സിനിമയിലേക്ക് എത്താനുള്ള പ്രധാന കാരണം അജു വർഗീസിൻ്റെ ആ ഒരു റോൾ തന്നെയാണ്. അതിലെന്തോ ഒരു എന്താ, നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനെ പോലെ, അതുപോലെ ഒന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിലും എന്തോ ഒരു ഒരു സാമ്യതയൊക്കെ ഉള്ളതുപോലെ തോന്നി. അതിനുശേഷം പിന്നെ അജു വർഗീസ് മലയാള സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ എൻട്രിയാണ് ആ ഒരു സിനിമയിലൂടെ
1: എന്താ ശ്ലോകത്തിൻ്റെ കുറേ ഒരു വശം ഇതൊക്കെ ഉണ്ട്. നമ്മളത് ശ്വേതാംബരധരേ ദേവി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു അത് അവിടെ തൊട്ടിങ്ങനെ നമ്മൾ ആ ഒരു ഇങ്ങനെ എന്താ ഒരു വളരെയധികം ഫീൽ ഇങ്ങനെ വന്നിട്ടുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. ആ ഒരു എന്താ ഒരു എന്താ ആ ഒരു ശ്ലോകത്തിൻ്റെ ഇതൊക്കെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ വളരെ
0: ബ്ലെൻഡിങ് ഉണ്ട് സിനിമയോടൊപ്പം, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന സംഗീതമാണ്. അതിൽ ഷാൻ റഹ്മാൻ എന്ന സംഗീത സംവിധായകനെ നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ അതിമനോഹരമായിട്ടുള്ള ആ സിനിമ 14 വർഷങ്ങളാണല്ലേ, എത്ര പെട്ടെന്നാണ് 14 വർഷം എത്തിയത്. ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതും പിന്നീട് അത് കഴിഞ്ഞിട്ട് CD വാങ്ങിച്ച് കാണുന്നതൊക്കെ എൻ്റെ ഓർമ്മകളുണ്ട്.
1: അത് അതിരാ അത്രയേറെ വയസ്സായി നമുക്ക്,
0: പക്ഷേ മാനസികമായിട്ട് നമ്മൾ തളരില്ല രാമൻകുട്ടി എന്ന് പറയുന്ന പോലെ ഇപ്പോഴും നമ്മൾ സ്റ്റിൽ ജിൽ ജിൽ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇഷ തൽവാർ ആയിഷയായിട്ടും വിനോദ് എന്ന ക്യാരക്ടറിലൂടെ നിവിൻ പോളി എത്തുകയും അതുപോലെ തന്നെ അജു വർഗീസ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അബ്ദുൾ റഹ്മാനായിട്ട് മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനൊരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. നിവിൻ പോളിയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ചില മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അജു വർഗീസിൻ്റെ അബ്ദുൾ റഹ്മാൻ എന്ന ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് നല്ലൊരു സുഹൃത്ത്, അങ്ങനൊരു സുഹൃത്തിന് നമുക്ക് കിട്ടും. അങ്ങനെ പല സമയത്തും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു സീനുണ്ട്
1: അജുവിൻ്റെ.
0: പക്ഷെ ചിലപ്പോൾ മണ്ടത്തരത്തിലൊക്കെ എത്തിക്കുന്നത്.
1: പക്ഷേ ചില സിനിമകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആതിര, നമുക്ക് അതിലെ ഒരു പ്രധാന കഥാപാത്രത്തെക്കാളും കൂടുതൽ ഇഷ്ടം അവരുടെ ഒപ്പം നിൽക്കുന്ന ചില കഥാപാത്രങ്ങളെ ആയിരിക്കും. അവർക്ക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, ഒരു പക്ഷേ ആ ഒരു സിനിമയുടെ റണ്ണ് തന്നെ അവർ തന്നെ ആയിരിക്കാം. ഒരു സമയത്ത് നമ്മൾ ആ ഒരു ചിത്രം കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കഥാപാത്രത്തെ ആയിരിക്കും. അപ്പം അത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് അജു വർഗീസ് സമ്മാനിച്ചിട്ടുണ്ടെന്ന് വേണം പറയാം.
0: തീർച്ചയായും ഈ ഒരു 14 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ തട്ടത്തിൻ മറയത്ത് എന്ന മനോഹരമായ ചിത്രത്തിലൂടെ നമ്മളൊരു ചെറിയ യാത്രയിലായിരുന്നു. അപ്പം അതിലെല്ലാ പാട്ടുകളും ഗംഭീര സോങ്സ് ആണ്, എങ്കിലും നമുക്ക് ആ ഒരു കത്തിനുള്ളിലുള്ള ഒരു മനോഹാരിത തേടിയുള്ള ആ ഒരു പാട്ട്
1: കത്തിനുള്ളിലെ പ്രണയം അല്ലേ.
0: അപ്പൊ ആ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Freekick 90.4 FM 2026.
6: Freekick പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
7: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
6: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
7: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
6: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
7: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
6: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
7: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
6: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമല വാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
7: ഫ്രീ കിക്ക് 90.4 FM 2026.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല പാട്ടുകളൊക്കെ പ്ലേ ചെയ്യുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
8: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ടു, നല്ല വിശേഷങ്ങളിലൂടെ കടന്നു പോകുന്നു. എല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്നതിൽ ചെറിയൊരു ക്ഷീണം ചിലർക്കുണ്ട്. അപ്പം നമ്മുടെ കുസൃതി ചോദ്യം ഇന്നില്ലായിരുന്നു. അപ്പം അത് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ ഒരുപാട് സബ്ജക്റ്റുകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് അതങ്ങനെ നൈസിന് വിട്ടുപോവാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് പലരും മെസ്സേജ് അയച്ചിട്ടില്ല, ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു.
0: ഇന്നത്തേക്ക് ക്ഷമിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:24 ടൈം ആയിരിക്കുന്നത്. അപ്പൊ 11:30 വരെയാണ് നമ്മുടെ സമയം. ഇപ്പൊ പലപ്പോഴായി ഇങ്ങനെ സമയം അതിക്രമിക്കുന്നു എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നമ്മുടെ കലച്ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആകട്ടെ എന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അതേപോലെ എനിക്ക് ബഷീറിന്റെ പൂവൻപഴം തന്നെയാണ് ഇഷ്ടം. പണ്ട് ടി വിയിൽ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അത് ഓർത്താൽ അറിയാതെ ചിരി വരും. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ആ സ്റ്റോറി പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ചേച്ചി പറയാണ്, പിന്നെ ഇതിപ്പോ ഡോറയുടെ പ്രയാണം പോലെ ആയി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പിനോട് ചോദിക്കണോ? എന്തായാലും രണ്ടാൾക്കും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്ന് പറഞ്ഞ ചേച്ചി മെസ്സേജ്.
8: താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ എന്തായാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് രസകരമായിട്ടാണെങ്കിലും നമ്മുടെ കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡോറയുടെ പ്രയാണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഒരു ചെറിയ ഇൻസൾട്ട് ആണെങ്കിൽ കൂടി നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ.
0: നമ്മളുടെ ഒരു പ്രായത്തില് നമുക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടതാണ് ഈ ഡോറയും ബുജിയും അല്ലേ. ഡോറ ഡോറ ഡോറയുടെ പ്രയാണം
8: നിങ്ങൾ കാണുന്നുണ്ടോ? മല
0: അതിനോട് ചോദിക്കൂ.
8: നല്ല രസമുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്ന് നമുക്ക് കണ്ടിരിക്കും, നമ്മൾ ഭയങ്കര ബിസി ഷെഡ്യൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും കുട്ടികളൊക്കെ അത് കാണുമ്പോൾ എന്തായിരിക്കും അടുത്തത് പറയാൻ പോകുന്നത് എല്ലാം നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടെ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാറുള്ള ഒരു പ്രോഗ്രാമാണ്.
0: മല പുഴ
8: തടാകം,
0: അതെ അങ്ങനെയൊക്കെ തന്നെ. അത് അടിപൊളിയായിട്ട് നമ്മൾ അത് ഒരുപാട് എക്സ്പീരിയൻസ് ഒരു പെട്ടെന്ന് ആരാ ഓർമ്മയിലോട്ടാണ് ചേച്ചി കൊണ്ടുപോയത്. താങ്ക് യു സോ മച്ച്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഉഷ ബീഗം ഇലകത്തുവള്ളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കൊച്ചുമകൻ
8: കൊച്ചുമകൻ അർമാൻ അനൂപിന് വേണ്ടിയിട്ട്
0: ഒരു വയസ്സായിരിക്കുകയാണ്.
8: തീർച്ചയായും അപ്പൊ നമ്മുടെ അർമാന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ റേഡിയോ സാന്ത്വനം ഫുൾ ടീം നൽകുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഡേ തന്നെ ആയിരിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്യുന്നു. അപ്പൊ എല്ലാം കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്ത് സ്കൂളിലൊക്കെ 5 വയസ്സാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു LKG ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് തന്നെ അർമാൻ ഇരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പൊ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അല്ലേ.
0: അതെ അതെ, കേക്ക് കട്ട് ചെയ്യാൻ മധുരം വിതരണം ചെയ്യുക, അപ്പോഴൊക്കെ നമ്മളൊന്ന് ഒന്ന്
8: ആലോചിക്കുക,
0: അത്രേ ഉള്ളൂ.
8: അപ്പൊ
0: നമ്മളുടെ ദൃഷ്ടദ്യുമ്നൻ, സോറി ഉണ്ണി, അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നു, കിസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഫയർ ഒക്കെ അയച്ചിട്ടുണ്ട്. പിന്നെ ശ്രീ പറഞ്ഞ കഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്താമഗ്നായിട്ടിരിക്കുന്ന ഒരു സ്മൈലി അയച്ചിട്ടുണ്ട്. പിന്നെ തലയിൽ ഒരു വട്ടം ഉള്ള
8: കിളി പോയെന്ന് തോന്നുന്നു. ആ ഒരു കഥ കേട്ട് ഈ കഥ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു ഇതാണ് നമ്മുടെ
0: ഉള്ളൂ അല്ലെ. നമ്മളിങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്
8: ഇപ്പൊ തന്നെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഈ സൈക്കോളജി റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാണുന്നത് പൂക്കളും പുഴകളും കാര്യങ്ങളും എല്ലാം ആയിരിക്കാം. പക്ഷേ നമ്മൾ ചിലപ്പോൾ വളരെ വിചിത്രമായിട്ട് ഭയങ്കര ബ്ലാങ്ക് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒരു ചിന്താഗതിയുടെ ഒരു സംഭവമാണ് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ചിന്താഗതിയും ആ ഒരു വ്യൂ പോയിന്റും വച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്.
0: അപ്പം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മാല ബുക്ക അതൊന്നും എനിക്ക് വേണ്ട
8: ഹാരം.
0: അപ്പോൾ തട്ടത്തിൻ മറയത്ത് നന്നായിട്ടുണ്ട്, ലാസ്റ്റ് ലിങ്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അതെ, നമ്മളിങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നു. അതേപോലെ ലീലാമണി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ആതിര, ശ്രീലക്ഷ്മി മൂന്ന് പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ചേച്ചിക്ക്
8: നല്ലൊരു ദിവസം നേരുന്നു, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
0: നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനൊരു ഹായ് പറയണേ. ഹായ് ലീലാമണി,
8: അപ്പൊ നമ്മൾ ഹായ് അങ്ങോട്ടത്തേക്ക്, നമ്മുടെ ലീലാമണി ചേച്ചി ഹായ് പറഞ്ഞിരിക്കുകയാണ് അടിമാലി ബ്രദേഴ്സിന് വേണ്ടിയിട്ട്. അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുകയാണല്ലേ.
0: അതെ, അപ്പോ

0: എനിക്ക് നീ മധുപകരും മലർച്ചൊരിയും എന്ന പാട്ട് പ്ലേ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
1: ആ പാട്ടിന്റെ ഒരു നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിൽ അതിന്റെ വേറൊരു വേർഷൻ ഉണ്ട്, അത് നല്ല രസമായിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്,
0: എനിക്കറിയത്തില്ല. അതെ, ഇവിടെ പാടാൻ പറ്റുമോ?
1: പാടുന്നതിന് പ്രശ്നമൊന്നും ഇല്ല. നീ മധുപകരു കേശു മലർച്ചൊരി, അങ്ങനെ ഒരു സംഭവ പാട്ടുണ്ട്. അപ്പൊ ചില പാട്ടുകളൊക്കെ അങ്ങനെ ഫണ്ണായിട്ടൊക്കെ ചെയ്യണം, പക്ഷെ നല്ല അസാധ്യമായിട്ടുള്ളൊരു പാട്ടാണ്. തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുക തന്നെ ചെയ്യും.
0: അതെ, അതേപോലെ തന്നെ നമ്മുടെ രമേശ് സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്നലെ ബഷീർ ചേട്ടന്റെ നാട്ടിൽ, അതായത് വൈക്കം, എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ മുടിപ്പൂക്കൾ വാടിയാലൻ്റെ ഓമന എന്നൊരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ? അതെ അതെ, അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ബിനീഷ് ചേട്ടൻ നമുക്ക് രണ്ട് പൂക്കളൊക്കെ തന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അർമാൻ അനൂപിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ.
1: അതെ, അപ്പൊ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മുടെ 5 വയസ്സുകാരനായിട്ട് അർമാന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോങ്സും ഡെഡിക്കേഷനും ആയിരിക്കും. അടിപൊളിയായിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ എന്ന് കൂടി നമ്മൾ പറയാണ്.
0: അപ്പൊ ആതിര, നമ്മളോട് നമ്മുടെ രാജൻ ചേട്ടൻ ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട്.
1: വയനാട്ടിൽ നിന്ന് വന്നൊരു മെസ്സേജ് ആണ്, അപ്പൊ അത് എങ്ങനെ പരിഗണിക്കാതിരിക്കും അല്ലേ?
0: പാടാം,
1: ശ്രമിക്കാം. അതെ,

0: രാഗമാല. അപ്പോൾ ചേട്ടാ ഇഷ്ടമായോ?
1: ഗ്യാസ് അപ്പോൾ നമ്മൾ പാടാൻ ഇങ്ങനെ ശ്രമിച്ചതാണ് ആ ഒരു പാട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു വന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാജൻ ചേട്ടാ നേരത്തെ തന്നെ ഒരു മെസ്സേജ് അയച്ചാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലൈവിൽ പാടാതെ എങ്ങനെ പോകുമെന്ന് കരുതി നമ്മൾ പാടാൻ ഒരു ശ്രമം നടത്തിയതാണ്. ഇഷ്ടപ്പെട്ടു വന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: അപ്പോൾ നമ്മുടെ അർമാന് ബർത്ത്ഡേ ആശംസകളൊക്കെ പറഞ്ഞുകൊണ്ട് അടിമാലിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അർമാന് അടിമാലിക്കാരുടെ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ അർമാൻ ഇപ്പോൾ വളരെയധികം മനോഹരമായിട്ട് അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുകയായിരിക്കും. ലീലാമണി ചേച്ചിക്ക് ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും അടിമാലിയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇപ്പോൾ സമയം 11:30. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ നമ്മൾ ലൈവിന് ശേഷം
1: നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഓർമ്മപ്പെടുത്താതെ എങ്ങനെ പോകുമെന്ന് കരുതാണ്. നമ്മുടെ ഹാസ്യ സാമ്പ്രാട്ട് എന്ന രീതിയിൽ തന്നെ പറയാൻ സാധിക്കും നമ്മുടെ മാമുക്കോയ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് ശ്രീലക്ഷ്മി, നല്ല രസമായിട്ട് അദ്ദേഹം പാടാറുള്ളൊരു പാട്ടാണ്. ഏതായിരിക്കും
2: അത്? ആശ്രയമേതൊന്നു ചൊല്ലു, അല്ല ആശിപ്പതേതൊന്നു ചൊല്ലു.
1: അപ്പോൾ അദ്ദേഹം അതിങ്ങനെ പാടുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു സന്യാസിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ ഇങ്ങനെ വരുന്ന ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. പലപ്പോഴും അങ്ങനെ രസകരമായിട്ട് ഒരുപാട് തമാശകൾ ചില സമയത്ത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഒന്ന് ചിരിച്ചേ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ക്യാമറമാന് ഫേസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മാമുക്കയാണ് നമുക്ക് ആദ്യം അങ്ങനെയല്ല ഇങ്ങനെ എന്ന രീതിയിൽ നല്ല രസമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്മൈലുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലത്തിലൂടെ ഈ ഒരു ഒരു കൊമേഡിയൻ എന്നതിനപ്പുറം ഒരു എന്താ പറയുക ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീടുള്ള ചിത്രങ്ങളിലൂടെ. പെരുമഴക്കാലം എന്ന ചിത്രത്തിൽ മീര ജാസ്മിൻ്റെ അച്ഛനായിട്ട് വരുന്ന റോളിൽ
0: വ്യത്യസ്തമായിട്ടല്ലേ.
1: അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും പറയുന്നതാണ് എല്ലാ മലയാള സിനിമയ്ക്ക് ചിരി തോന്നുന്ന സമയത്ത് കാണുമ്പോൾ ചിരിക്കാൻ തോന്നുന്ന ഒരു കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം എപ്പോഴും എത്തുന്നത്. പക്ഷേ ഒരിക്കലും പെരുമഴക്കാലത്തിൽ ആ ഒരു ക്യാരക്ടറിനെ കണ്ടാൽ നമുക്ക് ചിരി വരില്ല അല്ലേ. മാമുക്കോയ എന്ന് പറയുന്ന ഈസിക്കൽ ടു ചിരിയാണെങ്കിൽ അവിടെ ചിന്തയും ഒരു വിഷമവും കരയിപ്പിക്കാനും എല്ലാം സാധിക്കുമെന്ന് കൂടി
0: ഗോപാലകൃഷ്ണ എന്ന് വിളിക്കുന്ന അതിനകത്ത് പറയാണ് എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ ഒരു സീനൊക്കെ വളരെയധികം അത്രയേറെ അദ്ദേഹം നമ്മളെ ചിരിപ്പിക്കുമെങ്കിലും നമ്മളിങ്ങനെ എവിടെയോ ഒന്ന് കൊള്ളുന്ന രീതിയിൽ അദ്ദേഹം അതിങ്ങനെ അവതരിപ്പിക്കുന്നത്.
1: മലയാളത്തിൽ തന്നെ സ്ലാങ്സിന് കുറച്ച് വ്യത്യാസം അദ്ദേഹം കൊണ്ടുവരുന്ന പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേണ്ട എന്ന് പറയുന്ന മാണ്ട, അങ്ങനെ രസകരമായിട്ടുള്ള വാക്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മാമുക്കോയ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ അതുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലൈവ് ഏകദേശം മൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്.
0: നമുക്ക് സൂപ്പർ

0: പാട്ടൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് റീജ ചേച്ചിയും അതേപോലെ ചിത്രാമയും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. 11:32 അപ്പൊ നേരത്തെ കൂടി പറഞ്ഞാണ് നമ്മൾ കുറച്ച് സമയം അതിക്രമിക്കുന്നുണ്ട്.
1: അപ്പൊ തീർച്ചയായും നിങ്ങൾ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്തോളൂ. ഇനി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഫ്രീ കിക്കിന്റെ പ്രവചന മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 8488558785 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. നമ്മുടെ ചോദ്യങ്ങളുടെ അപ്ഡേഷൻസ് എല്ലാം ഇൻസ്റ്റഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻ കേസിൽ അവിടെ നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ 24 hours റേഡിയോ വെച്ചുകൊണ്ടിരിക്കും. അതിൽ കറക്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. മത്സരത്തിൽ പങ്കെടുത്ത് മാളിക്കൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദാ കാത്തിരിക്കുകയാണ്.
0: അതെ, അപ്പൊ നമുക്ക് പോകാനുള്ള സമയമായി. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് ബൈ ഫ്രം ശ്രീലക്ഷ്മി,
1: ഇറ്റ്സ് ബൈ ഫ്രം ആതിര.
0: തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
6: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
6: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
9: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ്

0: സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
6: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
7: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447603 9400789 9447560336.
7: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
8: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നുവെന്ന് വിഖ്യാതമായ വരി ഓർമ്മയുണ്ടോ? മെക്സിക്കനായ എഴുത്തുകാരനായ ഒക്ടോവിയോ പാസിന്റേതാണ് ഈ വരികൾ. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ വരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആഘോഷിക്കാം. ഇന്ന് ലോക ചുംബന ദിനം. വാത്സല്യത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ എല്ലാം ഏറ്റവും ഭംഗിയായ ഭാഷ കൂടിയാണ്. പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിനം നമുക്ക് ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഇന്ന് ലോക സുനോസിസ് ദിനം. 1885 ജൂലൈ 6-നാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്ചർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ വാക്സിനായ റാബിസ് ഒരു മനുഷ്യനിൽ വിജയകരമായി ഉപയോഗിച്ചത്. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സുനോസിസ് ദിനമായി നാം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അവയുടെ പ്രതിരോധത്തെയും കുറിച്ച് ഈ ദിനം നമുക്ക് ബോധവാന്മാരാകാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ.

0: വിവരങ്ങൾക്ക് 8113 8113. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഇന്തോനേഷ്യയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2018 ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ മുന്നോട്ടുവച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ സന്ദർശനം കൂടുതൽ ദൃഢമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ശ്രീ മോദി അറിയിച്ചു. സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസം നീളുന്ന പരിപാടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ തുടക്കം. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പിഎസ്സിയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാനിലൂടെ മയക്കുമരുന്ന് മാഫിയയെ തകർക്കാൻ ആയതായും

0: പോലീസിനെ ആക്രമിക്കുന്ന മയക്കുമരുന്ന് ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങളുണ്ടായതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറേണ്ടതുണ്ടെന്നും അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു.
1: കഴിഞ്ഞ 150 കൊല്ലം കൊണ്ട് ലോക സമൂഹത്തിലുണ്ടായ മാറ്റങ്ങളെക്കാൾ കൂടുതലാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കൊണ്ടുണ്ടായ മാറ്റം. ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലാവട്ടെ, ഒരു ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് പലപ്പോഴും ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലെ കുട്ടികളുമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് അങ്ങനെ മത്സരിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധം നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ശാക്തീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട്.
0: നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണ് ഇത്. നെന്മാറ തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് കേസ്. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പിന്റെ ചർച്ച ആരംഭിച്ചു. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 7 തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി യാഷ്വാം 5 പുതുജീവനേകും. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 കുട്ടിക്ക് മസ്തിഷ്കമരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2 കരൾ, ഹൃദയവാൽവ്, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. 1 കോഴിക്കോട്ടുള്ള രോഗിക്ക് നൽകും. സമയബന്ധിതമായി അവയവം എത്തിക്കുന്നതിനായി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് റോഡ് മാർഗം പോകുന്ന ആംബുലൻസിന് പോലീസ് പ്രത്യേക ഗ്രീൻ കോറിഡോർ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. മറ്റവയവങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ ആശുപത്രികളിലാണ് എത്തിക്കുന്നത്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ നടത്തിയ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി 1 ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
0: കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാത്ത സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിന് വീഴ്ച സംഭവിച്ചതാണ് തുക തടസ്സപ്പെടാൻ കാരണമായതെന്ന് വിവിധ പുലിക്കളി സംഘങ്ങളുമായുള്ള യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും പ്രതിനിധികളിൽ നിന്ന് ശ്രീ സുരേഷ് ഗോപി വിശദീകരണം തേടി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോയെ 3-2 2 പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ പ്രവേശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: തോൽക്കാൻ മനസ്സില്ലാത്ത 2 അരയും തലയും മുറുക്കി ആസ്ട്രക്കയിൽ പൊരുതിയപ്പോൾ കാൽപന്ത് ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു. 2 ഒരു ചുവപ്പുകാർഡുമൊക്കെയായി ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ വിജയിച്ച് ഇംഗ്ലണ്ട് ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. 10 ചുരുങ്ങിയിട്ടും ആതിഥേയരായ മെക്സിക്കോയെ 2-3 വീഴ്ത്തിയാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ മുന്നേറ്റം. മെക്സിക്കോയുടെ ആധിപത്യം കണ്ട മത്സരത്തിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് ഇംഗ്ലണ്ട് ആദ്യ പകുതിയിൽ ലീഡ് പിടിച്ചെടുത്തത്. വിജയദാഹവുമായി പൊരുതിക്കളിച്ച മെക്സിക്കോയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് 98 ഇംഗ്ലണ്ട് തുടരെ തുടരെ ഗോളുകൾ അടിച്ചു കയറ്റിയത്.
0: അതേസമയം ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ.

കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫീബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം

0: എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 434 പോയിന്റ് ഉയർന്ന് 78,198-ലും നിഫ്റ്റി 139 പോയിന്റ് നേട്ടത്തിൽ 24,410-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ താഴ്ന്ന് 1,07,520 രൂപയും ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ഇന്തോനേഷ്യയിലെത്തും. 4 ദിവസം നീളുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരള പിഎസ്സിയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കും. കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരമുള്ളതായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ 3-2 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: സെൻസസ് 2027 ബന്ധപ്പെട്ട പ്രത്യേക അറിയിപ്പ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 2026 ജൂലൈ 1 മുതൽ 30 വരെ രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസും നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യലാണോ നോൺ റെസിഡൻഷ്യലാണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, 2-വീലർ 4-വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പരും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം. സെൻസസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുക, വിവരങ്ങൾ നൽകാതിരിക്കുക, ഉദ്യോഗസ്ഥർ വീടുകളിൽ പതിക്കുന്ന നമ്പർ മായ്ച്ചു കളയുക എന്നിവ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിട്ടുണ്ടാകും. ഇവർ വീടുമായും അടിസ്ഥാന സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുക. സെൻസസുമായി ബന്ധപ്പെടാത്ത വിവരങ്ങൾ ചോദിക്കുന്നത് വ്യാജന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ ഈ മാസം 24 ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ

0: ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യു ജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാനതല +1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ, 80 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520 രൂപയും ഗ്രാമിന് 13,440 രൂപയുമാണ് ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ൽ പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം.

0: പ്രവേശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണനിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: ബിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
8: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
7: ലോട്ടറി ഒന്നും അല്ല,
8: പിന്നെ
7: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
9: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
9: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: റിയലി, വി ക്യാൻ ഗ്രോ ടുഗദർ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് നിന്നുള്ള ഈ ബസ്സുകളുടെ സമയക്രമം

ഇങ്ങനെയാണ്. കൊല്ലം ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ട, കുളത്തൂപ്പുഴ, ദളവാപുരം, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലേക്ക് ചെയിൻ സർവീസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് രാവിലെ 5 മണിക്കാണ് ആദ്യ ബസ്. 5:30, 6:30, 7 എന്നിങ്ങനെ അരമണിക്കൂർ ഇടവിട്ടാണ് സർവീസ്. വൈകിട്ട് 7:50 അവസാന ബസ് കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പുറപ്പെടും. കുളത്തൂപ്പുഴയിലേക്കും 5 മണിക്ക് ആദ്യ ബസ് പുറപ്പെടും. 5:30, 6 ഇങ്ങനെ അരമണിക്കൂർ ഇടവേളകളിൽ ബസ്സുണ്ട്. രാത്രി 8:40 അവസാന സർവീസ്. ദളവാപുരം വഴി കരുനാഗപ്പള്ളിക്ക് രാവിലെ 5:15 ആദ്യ ബസ് പുറപ്പെടും. 5:35, 5:55 എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. രാത്രി 8:20 അവസാന ബസ്. ചെങ്ങന്നൂരിലേക്ക് ആദ്യ ബസ് രാവിലെ 6:30 പുറപ്പെടും. 5:30 അവസാന സർവീസ്. കൊട്ടാരക്കരയ്ക്ക് പുലർച്ചെ 4:15 സർവീസ് ആരംഭിക്കുന്നത്. 10 മിനിറ്റ് ഇടവിട്ട് ബസ്സുകളുണ്ട്. കൊട്ടിയം, ആറ്റിങ്ങൽ ഭാഗത്തേക്കും 10 മിനിറ്റ് ഇടവേളകളിൽ ഇപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. ആറ്റിങ്ങലിലേക്ക് 5:40 ആദ്യ സർവീസ് പുറപ്പെടും. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നുവെന്ന് വിഖ്യാതമായ വരി ഓർമ്മയുണ്ടോ? മെക്സിക്കനായ എഴുത്തുകാരനായ ഒക്ടോവർ പാസിൻ്റെതാണ് ഈ വരികൾ. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ വരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആഘോഷിക്കാം. ഇന്ന് ലോക ചുംബന ദിനം. വാത്സല്യത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ എല്ലാം ഏറ്റവും ഭംഗിയായ ഭാഷ കൂടിയാണ്. പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിനം നമുക്ക് ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി യാത്രയുടെ ഭാഗമായി ജില്ലയിലെ 9 KSRTC ഡിപ്പോകളിൽ നിന്നായി 458 ബസ്സുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കൊട്ടാരക്കര ഡിപ്പോയിൽ 81 ഷെഡ്യൂളുകളാണ് ദിവസവും ഓർഡിനറിയായി നടത്തുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി ചെയിൻ സർവീസ് രാവിലെ 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊട്ടാരക്കര പാരിപ്പള്ളി 5:25 മുതൽ 20 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കും. അടൂർ ആയൂർ ചെയിൻ 6:05 മുതൽ 15 മിനിറ്റ് ഇടവിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പുത്തൂർ കരുനാഗപ്പള്ളി 6 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും കുന്നിക്കോട് പത്തനാപുരം 6:10 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കുര പത്തനാപുരം 6 മുതൽ 20 മിനിറ്റ് ഇടവിട്ടും കൊട്ടാരക്കര കോക്കാട് 5:30 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും നെല്ലിക്കുന്നം ചെപ്ര 5:50 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ഉണ്ടായിരിക്കും. കൊട്ടാരക്കര പട്ടാഴി 6:10 മുതൽ 1/2 മണിക്കൂർ ഇടവിട്ടും ചക്കുവരയ്ക്കൽ പുനലൂർ 6:10 പട്ടാഴി 5:30 ഓടനാവട്ടം 6 മുട്ടം 6:30 പച്ചൂർ 6:50 TKM കൊല്ലം 8:05 മീയണ്ണൂർ കൊല്ലം 7:45 നെടുമൺകാവ് 7:15 കൊട്ടിയം 7 ഇലഞ്ഞിക്കോട് കുണ്ടറ 7:15 പാത്തല കൊല്ലം 7:30 പഴിഞ്ഞം സർക്കുലർ 7:15 കുണ്ടറ 7:20 ആനക്കോട്ടൂർ 6:50 കുറുമ്പാലൂർ പുത്തൂർ 7:20 കൊല്ലം 5:15 ഏനാത്ത് കൊല്ലം 6:20 കളപ്പില 6:20 കോവിൽമുക്ക് 6:20 ഇട്ടിവിള പുനലൂർ 8:15 ഇടയ്ക്കാട് 7:35 5:45 ചക്കുവരയ്ക്കൽ 5:45 8:15 എന്നീ സമയക്രമത്തിൽ സർവീസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആടിമാസം

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇന്ന് ലോക സുനോസിസ് ദിനം. 1885 ജൂലൈ 6-നാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്ചർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ വാക്സിനായ റാബിസ് ഒരു മനുഷ്യനിൽ വിജയകരമായി ഉപയോഗിച്ചത്. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സുനോസിസ് ദിനമായി നാം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അവയുടെ പ്രതിരോധത്തെയും കുറിച്ച് ഈ ദിനം നമുക്ക് ബോധവാന്മാരാകാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഭംഗി ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: മഴക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: ബിലോ 999
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4, മൊബൈൽ 09-46-20-27-60.

0: 5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കും.

0: ബാങ്ക് 1 സന്ദർശിക്കുക സീമസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
5: റേഡിയോ സാന്ത്വനം 90.4 FM ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് പ്രശസ്ത നാടകനടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്.
8: ഈ മാധവൻ കുട്ടിക്ക് ഇരട്ട പേരുണ്ടല്ലോ മക്കളെ, അതെന്തുവാ?
7: അടൂർ ഭാസി കഴിഞ്ഞാൽ അടൂരിന്റെ നാമം വാനോളമുയർത്തിയ കലാകാരിയാണ് അടൂർ ഭവാനി. മലയാളത്തിൽ കൂടുതലും അമ്മ, മുത്തശ്ശി വേഷങ്ങളിൽ തിളങ്ങിയ അവർ ഒരിക്കൽ പോലും ആവർത്തനം തോന്നുന്ന അമ്മ വേഷങ്ങളിൽ തളച്ചിടപ്പെട്ടില്ല. ഇമോഷണൽ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമായി അല്പം ഹാസ്യം കലർന്ന വേഷങ്ങളിലാണ് നമ്മൾ അടൂർ ഭവാനിയെ കൂടുതലായും കണ്ടത്. സിനിമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറി പിന്നീട് നാടകാഭിനയത്തിലേക്ക് ചേക്കേറിയ നടിയാണ് അടൂർ ഭവാനി. സഹോദരി അടൂർ പങ്കജത്തിനൊപ്പം തിക്കുറിശ്ശിയുടെ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ പോയ ഭവാനി ആകസ്മികമായിട്ടാണ് അഭിനയത്തിൽ അരങ്ങേറുന്നത്. എന്നാൽ അന്ന് അഭിനയ കലയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന അവർ അഭിനയത്തെ ജീവിത മാർഗമാക്കാൻ തീരുമാനിക്കുന്നത് നാടകങ്ങളിലേക്ക് ചുവട് മാറ്റുമ്പോഴാണ്. അങ്ങനെ മനക്കര ഗോപാലപിള്ളയാശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കരയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് നാടകത്തിൽ തുടക്കം കുറിച്ചു. 21-ാം വയസ്സിൽ പ്രമുഖ നാടക ട്രൂപ്പായ KPSEയിൽ ചേർന്നു. KPSEയുടെ മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തുകൊണ്ട് അവർ മലയാള നാടകവേദികളിൽ നിറഞ്ഞു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ നാടകത്തിൽ ഭവാനി അവതരിപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഭവാനിയോളം മികച്ചതായി മറ്റാരുമില്ല എന്ന തോപ്പിൽ ഭാസിയുടെ തിരിച്ചറിവിൽ നിന്നാണ് അടൂർ ഭവാനി എന്ന സിനിമാ നടി വീണ്ടും ജനിക്കുന്നത്. നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം അവർക്ക് തന്നെ ലഭിച്ചു. തുടർന്ന് രാമു കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ചു. എന്നാൽ രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ദേശീയ ബഹുമതി നേടിയ ചെമ്മീനിലെ നായിക കരുത്തമ്മയുടെ അമ്മ വേഷമാണ് അടൂർ ഭവാനി എന്ന നടിയെ ശ്രദ്ധേയമാക്കുന്നത്. പിന്നീടങ്ങോട്ട് ഏതാണ്ട് 450-ഓളം മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഇടവേള.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം തിരശീലയിലേക്ക്. പ്രശസ്ത നാടക നടിയും സിനിമാ താരവുമായ അടൂർ ഭവാനി അമ്മയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് തിരശീലയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 1927 പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പാറപ്പുറത്ത് വീട്ടിൽ രാമൻ പിള്ളയുടെയും കുഞ്ഞുകുഞ്ഞമ്മയുടെയും മകളായി ജനനം. പ്രസിദ്ധ നടി അടൂർ പങ്കജം അടൂർ ഭവാനി അമ്മയുടെ സഹോദരിയാണ്. തിക്കുറിശിയുടെ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി സഹോദരിക്കൊപ്പം പോയ ഭവാനി ആ സിനിമയിൽ ആകസ്മികമായി അഭിനയിക്കുകയായിരുന്നു. സിനിമയിലെ അരങ്ങേറ്റത്തിന് ശേഷം നാടകത്തിലാണ് കൂടുതലായും അടൂർ ഭവാനി അഭിനയിച്ചത്. മനക്കര ഗോപാലപിള്ള ആശാന്റെ വേലുത്തമ്പി ദളവ എന്ന നാടകത്തിൽ കൊട്ടാരക്കരയുടെ അമ്മ വേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് നാടകത്തിൽ തുടക്കം കുറിച്ചു. 21 പ്രമുഖ നാടക ട്രൂപ്പായ KPAC ചേർന്നു. KPAC മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാന്ഡം എന്നീ നാടകങ്ങളിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. തോപ്പിൽ ഭാസി രചിച്ച മുടിയനായ പുത്രൻ എന്ന നാടകം ചലച്ചിത്രമായപ്പോൾ ഭവാനിക്ക് ആ നാടകത്തിൽ കൈകാര്യം ചെയ്ത വേഷം തന്നെ ലഭിച്ചു. തുടർന്ന് രാമു കാര്യാട്ടിന്റെ മിക്ക ചിത്രങ്ങളിലും അടൂർ ഭവാനിക്ക് മികച്ച വേഷങ്ങൾ തന്നെ ലഭിച്ചു. അടൂർ പങ്കജവുമായി ചേർന്ന് ജയ തിയേറ്റേഴ്സ് തുടങ്ങിയെങ്കിലും പരിത്രാണായം, പാംസുല, രംഗപൂജ, പാശുപദാസ്ത്രം എന്നീ നാടകങ്ങളിൽ അഭിനയിച്ച ശേഷം അവർ പിരിഞ്ഞു. പിന്നീട് 1980 ഭവാനി അടൂർ മാതാ തിയേറ്റേഴ്സ് തുടങ്ങി. 3 മാത്രം നിലനിന്ന ആ സമിതി പീനൽക്കോട്, ചക്രവർത്തിനി, പാഠമൊന്ന്, അദ്ധ്യായം എന്നീ നാടകങ്ങൾ കളിച്ചു. ഈ നാടക സമിതിയുടെ പരാജയം അവർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെച്ചു. പിന്നീടവർ നാടകങ്ങളിൽ സഹകരിച്ചിരുന്നില്ല. 450 മലയാള ചിത്രങ്ങളിൽ വിവിധ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. തുലാഭാരം, മുടിയനായ പുത്രൻ, അനുഭവങ്ങൾ പാളിച്ചകൾ, കള്ളിച്ചെല്ലമ്മ, സ്വയംവരം, വിത്തുകൾ, ചെമ്പരത്തി, നെല്ല്, ഒരു CBI ഡയറി കുറിപ്പ്, കോട്ടയം കുഞ്ഞച്ചൻ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ശ്രദ്ധേയമാണ്. അവസാനമായി അഭിനയിച്ചത് K. Madhu സംവിധാനം ചെയ്ത സേതുരാമയ്യർ CBI എന്ന സിനിമയിലാണ്. 1969 മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 93 കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു. മാതൃഭൂമി മെഡിമിക്സ് ഏർപ്പെടുത്തിയ ചലച്ചിത്ര സബരിയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റിന് 2002 അർഹയായി. നാടകരംഗത്തെ അവരുടെ മികച്ച സംഭാവനകൾക്ക് കേരള സംഗീത നാടക അക്കാദമി അവരെ ആദരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘകാലമായ ചികിത്സയിലായിരുന്ന അവർ 2009 ഒക്ടോബർ 25 അന്തരിച്ചു. തിരശ്ശീലയിൽ ഇനിയൊരു

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ എത്താം തിരശ്ശീലയിലേക്ക്. ഭവാനി അമ്മയുടെ വിശേഷങ്ങളാണ് തിരശ്ശീലയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 69 കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഭവാനിയമ്മ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി. 1982 നാടകത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ് അവർക്ക് ലഭിച്ചു. 2008 കേരള സംഗീത നാടക അക്കാദമി ഭവാനിയെയും സഹോദരി പങ്കജത്തെയും അവരുടെ നാടകരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ആദരിച്ചു. ഭവാനിയമ്മ അഭിനയിച്ച പ്രധാന നാടകങ്ങളാണ് വേലുത്തമ്പി ദളവ, മൂലധനം, അശ്വമേധം, തുലാഭാരം, മുടിയനായ പുത്രൻ, യുദ്ധകാണ്ഡം, പരിത്രാണയം, പംസുല, രംഗപൂജ തുടങ്ങിയവ. അമ്മ വേഷമായാലും കുശുമ്പുള്ള അടുക്കളക്കാരിയുടെ വേഷമായാലും ഭവാനിയമ്മ പകർന്നാടുമ്പോൾ അത് നമുക്ക് അഭിനയമാകുന്നില്ല, നമ്മുടെ പരിസരത്ത് കണ്ടുമറന്ന ജീവിതമേ ആകുന്നുള്ളൂ. ഭവാനിയമ്മ ചെമ്മീനിലെ മരക്കാത്തിയായി മാറിയത് ഇങ്ങനെയായിരുന്നു. കുടുംബവിശേഷങ്ങളിലെ അടുക്കളക്കാരിയും CBI ഡയറിക്കുറിപ്പിലെ ചെവി കേൾക്കാത്ത വേലക്കാരിയുമൊക്കെ അഭിനയമായിരുന്നുവെന്ന് ആർക്ക് വിശ്വസിക്കാനാകും? നമുക്ക് ചില ശബ്ദശകലങ്ങൾ കേൾക്കാം.
1: ചാച്ചിക്കിപ്പോ എന്താണൊരു വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. എന്റെ കറുത്തമ്മേനെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അവ വരാതിരിക്കുകയല്ലേ ചാച്ചി, പെറ്റതല്ലേ. അവളെ അവൻ അയക്കത്തില്ല, അവനും അങ്ങനെ
2: തോന്നും.
1: എനിക്കൊട്ട് വൈദ്യനും വേണ്ട, മരുന്നും വേണ്ട. നിങ്ങൾ എന്നെ മകളെ വിളിച്ചോണ്ടു.
2: ഏത് മകളാണെടി? ഞാൻ പറഞ്ഞിട്ടില്ല മകളല്ലെന്ന്.

സ്വാഭാവികതയായിരുന്നു ഭവാനി അമ്മയിലെ നടിയുടെ പ്രത്യേകത. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയുടെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം.

0: ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
7: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
6: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
7: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
7: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
6: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
7: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
6: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
8: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
8: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447676039400708900 9447560336.
6: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: സെൻസസ് 2027 ബന്ധപ്പെട്ട് പ്രത്യേക അറിയിപ്പ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 2026 July 1 to 30 രാജ്യത്ത് വീടിന്റെ പട്ടിക തയ്യാറാക്കലും സെൻസസ് നടക്കുകയാണ്. എന്തെല്ലാം വിവരങ്ങളാണ് സെൻസസിന്റെ ഭാഗമായി എന്യൂമറേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥർ നമ്മോട് ചോദിക്കുക എന്ന് നോക്കിയാലോ. ഒന്നാമതായി വീടിന്റെ വിവരങ്ങൾ. ഇതിൽ കെട്ടിട നമ്പർ, തറ, ചുമരുകൾ, മേൽക്കൂര എന്നിവയുടെ മെറ്റീരിയലുകൾ, വീടിന്റെ ഉപയോഗം കാണിക്കുക, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ എന്ന് നോക്കുക, വീടിന്റെ അവസ്ഥ എന്നിവ ഉൾപ്പെടുന്നു. ഇനി കുടുംബത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ കുടുംബാംഗങ്ങളുടെ എണ്ണം, കുടുംബനാഥന്റെ പേര്, ലിംഗഭേദം, ജാതി, വീടിന്റെ ഉടമസ്ഥാവകാശ സ്ഥിതി, മുറികളുടെ എണ്ണം, വീട്ടിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികളുടെ എണ്ണം എന്നിവ ഉൾപ്പെടുന്നു. സൗകര്യങ്ങൾ. ഇതിൽ കുടിവെള്ള സ്രോതസ്, കുടിവെള്ള സ്രോതസ്സിന്റെ ഉറവിടം, വെളിച്ചത്തിന്റെ പ്രധാന ഉറവിടം, ശൗചാലയത്തിന്റെ ലഭ്യത, ശൗചാലയത്തിന്റെ തരം, മലിനജല നിർഗമന മാർഗം, കുളിമുറി സൗകര്യങ്ങൾ, അടുക്കളയും LPG അഥവാ PNG കണക്ഷനും, പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം എന്നിവ ഉൾപ്പെടുന്നു. അടുത്തതായി ആസ്തികൾ. ഇതിൽ റേഡിയോ, ട്രാൻസിസ്റ്റർ, ടെലി

ടെലിവിഷൻ, ഇന്റർനെറ്റ് ലഭ്യത, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടെലിഫോൺ, ടു വീലർ, ഫോർ വീലർ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ മറ്റുള്ളവയിൽ ഭക്ഷിക്കുന്ന പ്രധാന ധാന്യങ്ങളെപ്പറ്റിയും സെൻസസ് ആശയവിനിമയത്തിനായി മൊബൈൽ നമ്പറും ആവശ്യപ്പെടാം. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം.

അച്ഛന്മാരാണെന്നും അത്തരക്കാരെ റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറായ 1855 എന്ന നമ്പരുമായോ കളക്ട്രേറ്റുമായോ ബന്ധപ്പെടാം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യവും സുരക്ഷിതവുമായിരിക്കും. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റാം, സെൻസസിൽ പങ്കെടുക്കാം. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ

രജനി മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിൽ ഒന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-93-71-4, മൊബൈൽ 09-46-20-27-60.

രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന വിഖ്യാതമായ വരി ഓർമ്മയുണ്ടോ? മെക്സിക്കനായ എഴുത്തുകാരനായ ഒക്ടോവർ പാസിൻ്റെതാണ് ഈ വരികൾ. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ വരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആഘോഷിക്കാം. ഇന്ന് ലോക ചുംബന ദിനം. വാത്സല്യത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ എല്ലാം ഏറ്റവും ഭംഗിയായ ഭാഷ കൂടിയാണ്. പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിനം നമുക്ക് ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
6: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
5: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം, ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
7: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
8: വിലോ 999.
9: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
5: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
4: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
5: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
4: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
5: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കേരള പോലീസിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വനിതാ സംഗമം ജ്വാല ജൂലൈ 7 വൈകിട്ട് 4 കോർപ്പറേഷൻ ടൗൺ ഹാളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ, പി സി വിഷ്ണുനാഥ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. എൻ ഉത്തമൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കിളിക്കൊല്ലൂർ കുഞ്ഞിരാമൻ മെമ്മോറിയൽ LPSൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി ബിജു ലക്ഷ്മികാന്തൻ അധ്യക്ഷത വഹിച്ചു. തിമിര ശസ്ത്രക്രിയ ആവശ്യമായ 35 പേർക്ക് ധനസഹായം നൽകാൻ ഫൗണ്ടേഷൻ തീരുമാനിച്ചു. ഇടപ്പള്ളി സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ഇടപ്പള്ളി രാഘവൻ പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. മുളങ്കാടകം ഇടപ്പള്ളി സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മേയർ AK ഹഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇടപ്പള്ളിയും മലയാള കവിതയും എന്ന വിഷയത്തിൽ കവി സാബു കോട്ടുങ്കൽ പ്രഭാഷണം നടത്തി. പുഷ്പാർച്ചനയും കവിതാലാപനവും കാവ്യാർച്ചനയും പരിപാടിയുടെ ഭാഗമായി നടന്നു. സംസ്ഥാനത്തെ തീരപ്രദേശത്ത് ചൊവ്വാഴ്ച വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച വരെ കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും പ്രക്ഷുബ്ധമായ കടലും കാരണം മത്സ്യബന്ധനത്തിന് പ്രതികൂലമായ സാഹചര്യമാണ്. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും ജില്ലയിലെ തീരദേശ നിവാസികളും കർശനമായി പാലിക്കണമെന്നും കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. പോരുവഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലിക സുവോളജി അധ്യാപക ഒഴിവ്. അഭിമുഖം ജൂലൈ 18 രാവിലെ 10 മണിക്ക്. ഒക്ടോബർ 3 മുതൽ 6 വരെ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. 25 വർഷത്തിനു ശേഷമാണ് ജില്ലയിൽ ജൂനിയർ അത്ലറ്റിക് മീറ്റ് വരുന്നത്. സ്വാഗത സംഘത്തിന്റെ അധ്യക്ഷനായി മേയർ AK ഹഫീസിനെയും വൈസ് ചെയർമാൻമാരായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് എക്സ് ഏനസ്റ്റ്, ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയർമാൻ ഷിബു പ്രഭാകരൻ, വോക്കിംഗ് പ്രസിഡന്റായി ബി പ്രേമനന്ദനൻ എന്നിവർ

െ തിരഞ്ഞെടുത്തു. ഇതോടുകൂടി ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: சாந்தனம் 90.4 FM. டவுன்லோட் அப்ளிகேஷன் ஃப்ரம் கூகுள் பிளே ஸ்டோர் ஆர் ஆப் ஸ்டோர் அண்ட் என்ஜாய் யுவர் ஃபேவரட் ப்ரோக்ராம்ஸ் அண்ட் மியூசிக்.
1: கைக்கூட்டு வீட்டம்மமார்க்கு ஒரு கைக்கூட்டு. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
8: ലോട്ടറി ഒന്നും അല്ല,
7: പിന്നെ
8: ചിട്ടിയാണ് അടിച്ചത്.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
10: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
10: 9446340979.
9: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
10: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
9: Really? We can grow together.
11: Dr. Babu's Chest and Skin Allergy Center, High School Junction, Kollam. Shwasakosha, Tokkiroga, Allergy Rogangalkku 45 varshathe chikitsa pragalbhyam. Allergy endumagatte Babu's Clinic onneyullu. Logothera allergy testukalum diagnostic and respiratory lab. Oro kollankarandeyum sondam clinic aanu Dr. Babu's Chest and Allergy Center. Contact 0474279-8363.
12: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
10: Radio Santhwanam 90.4 FM il ippol kelkam Innisai. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: അൻപു നേയർകളെ, റേഡിയോ സാന്ത്വനം 90.4 അലവരിസിയിൽ ഇന്നിസൈ നികഴ്ചിയിൽ അടുത്ത പാടലിൽ വീണ്ടും സന്ധിപ്പോവും. നാട്ടുപുറ ഇസയും തുള്ളലോട് അമൈന്ത ഇപ്പാടൽ ഗ്രാമത്ത് തിരുവിളാക്കളിലും കൊണ്ടാട്ടങ്ങളിലും തവറാമൽ ഇടംപെടുകിറത്. കൊട്ടപ്പാക്കും കൊഴുന്ത് വെത്തലയും പോട്ടാ വായ് സിവക്കും, മച്ചാൻ നീയും മച്ചുനി നാനും തൊട്ടാ തൂൾ പറക്കും. നാട്ടാമൈ തിരപ്പടത്തിൽ കവിഞർ വൈരമുത്തുവിന്റെ പാടൽ വരികൾക്ക് സിർപ്പി ഇസയമൈത്ത് മനോ മറ്റും എസ് ജാനകി പാടിയ പാടൽ. കുടുംബ പാസത്തെയും ഗ്രാമത്ത് കലാചാരത്തെയും വെളിപ്പെടുത്തും വിധമാകും ഉഴയ്ക്കും മക്കളിൻ കുതൂഹലത്തെയും മിക അഴകാ പ്രതിഫലിക്കും ഇന്ന പാടലെ കേട്ട് മഹിളുങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണാവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
5: ബിലോ 999.
6: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

ഇന്ന് ലോക സുനോസിസ് ദിനം. 1885 ജൂലൈ 6 ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്ചർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ വാക്സിനായ റാബിസ് ഒരു മനുഷ്യനിൽ വിജയകരമായി ഉപയോഗിച്ചത്. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സുനോസിസ് ദിനമായി നാം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അവയുടെ പ്രതിരോധത്തെയും കുറിച്ച് ഈ ദിനം നമുക്ക് ബോധവാന്മാരാകാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763
5: വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
7: ബിലോ 999
8: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
9: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
9: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
10: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
11: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ.

0: വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 6. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതും നാഥുല ചുരം 44 വർഷങ്ങൾക്ക് ശേഷം തുറന്നുകൊടുത്തതും പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള പ്രതിരോധ മരുന്ന് ലൂയി പാസർ വിജയകരമായി പരീക്ഷിച്ചതുമൊക്കെ ഒരു ജൂലൈ 6 ജൂലൈ 6 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 6. ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായത് 1892 ജൂലൈ 6. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് അടച്ച നാഥുല ചുരം 44 വർഷങ്ങൾക്ക് ശേഷം വ്യാപാര ആവശ്യങ്ങൾക്കായി തുറന്നുകൊടുത്തത് 2006 ഇന്നേ ദിവസമായിരുന്നു. ഇന്ന് ലോക ജന്തുജന്യ രോഗദിനം. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഓരോ വർഷവും ഉണ്ടാകുന്ന 5 പുതിയ രോഗങ്ങളിൽ 3 മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗങ്ങളാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു. ജൂലൈ 6 പേപ്പട്ടി വിഷത്തിനെതിരെയുള്ള തന്റെ പ്രതിരോധ മരുന്ന് ലൂയി പാസ്റ്റർ വിജയകരമായി പരീക്ഷിച്ചത്. ഒരു നായയിൽ നിന്ന് പേപ്പട്ടി വിഷബാധയേറ്റ ജോസഫ് വെയ്സ്റ്റർ എന്ന കുട്ടിയിലാണ് ഈ മരുന്ന് ആദ്യമായി പരീക്ഷിച്ചത്. ജൂലൈ 6 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. കൽക്കത്തയ്ക്ക് സമീപം ഷിപ്പൂരിൽ 273 ഏക്കർ സ്ഥലത്ത് റോബർട്ട് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് 1787 ജൂലൈ 6. ഭീകരതയെ നേരിടുവാനും അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനും പ്രത്യേക സംയുക്ത യൂണിറ്റ് രൂപീകരിക്കുവാനുള്ള കരാറിൽ ഇന്ത്യയും നേപ്പാളും ഒപ്പുവച്ചത് 2000 ജൂലൈ 6. ജൂലൈ 6 സ്വകാര്യ നിർമ്മാതാക്കൾക്ക് TV, റേഡിയോ, ടൈം സ്ലോട്ടുകൾ അനുവദിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്.
4: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സംബോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

വന്നമ്മ. ഹരി ഓം. ബുദ്ധനോട് ചോദിച്ചു എന്നാണ് എന്തേ ഇങ്ങനെയൊക്കെ വിട്ടുപോണതെന്ന്. ബുദ്ധൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, മനനീയമായിട്ടുള്ള ഒരു മറുപടി. യതി ജന്മ ജരാ മരണം ന ഭവേത്, യതി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവം അനിത്യം ന ഭവേത്.

ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. ഇഹ ജന്മനി, ഈ ജന്മത്തിൽ കസ്യ രതിർ ഭവേത്, ആർക്ക് രതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും രതി ഉണ്ടായേനെ, താല്പര്യം ഉണ്ടായേനെ, പ്രൊവൈഡഡ് യതി ജന്മ ജരാ മരണം ന ഭവേത്. ജന്മവും ഇല്ല, ജരയില്ല, മരണവും ഇല്ല. യതി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, ഇഷ്ടജനത്തിന്റെ വിയോഗം എന്ന ദോഷവും ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർക്ക് ഈ ജീവിതത്തിൽ രതി ഉണ്ടാവില്ല? അപ്പൊ എന്തേ അങ്ങ് ഇതൊക്കെ വിട്ടുപോകുന്നു എന്നാണെങ്കിലോ, യതി സർവം അനിത്യം ന ഭവേത്. ഇന്നത്തെ ഒരവസ്ഥ എന്താണ്? സർവം അനിത്യം, എല്ലാം അനിത്യമാണ്. അതുപോലെയുള്ള ജീവിതത്തില് അനവധി പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ഭയങ്ങളും ഒക്കെ പ്രസക്തമാവുന്നു. ഇഷ്ടജനത്തിന്റെ വിയോഗം സംഭവിക്കും, ദുഷ്ടജനത്തിന്റെ സംയോഗം. അയ്യയ്യോ, അപ്പൊ ഈ പശ്ചാത്തലത്തിൽ വൈരാഗ്യം വന്നിട്ടില്ലെങ്കിലല്ലേ അത്ഭുതം എന്നാണ് ബുദ്ധൻ ചോദിക്കുന്നത്. നമ്മൾ ധൃതരാഷ്ട്രന്മാരായിട്ട് ഭീമന്റെ ശ്രാദ്ധമുണ്ട്, ഇത് സുഖം എന്ന് വിചാരിച്ച് ഗൃഹപാലവത് നായയെ പോലെ കഴിയുന്നു. ശ്രദ്ധസ്വ സ്തുത്യ അർജുനം അഭിമുഖീകൃത്യ ആഹ. ഇപ്രകാരം ബ്രഹ്മവിദ്യയെ സ്തുതിച്ചിട്ട്, ഇപ്പൊ മൂന്നാമത്തെ ശ്ലോകവും സ്തുതി തന്നെയാണ്. കേട്ടില്ലേ, ശ്രദ്ധയില്ലാത്തവര് ജനിമൃതി സംസാരത്തിൽ അലയാൻ ഇടവരൂട്ടോ. അതുകൊണ്ട് ശ്രദ്ധസ്വ, ശ്രദ്ധയുള്ളവരായിരിക്കൂ, ഈ വിദ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ഉദ്യമിക്കൂ, ഇതാണ് സന്ദേശം. ഇപ്രകാരം അർജുനനെ സജ്ജമാക്കിക്കൊണ്ട് ആഹ പറയുന്നു. എന്താ പറയണത്? മയാ തതമിതം സർവം ജഗതവ്യക്തമൂർത്തിനാ

నచమస్తాని భూతాని పశ్యమే యోగమైశ్వరం భూతభృన్న చ భూతస్థ.

ततमिदं सर्वं जगदव्यक्तमूर्तिनामष्ठानि सर्वभूतानि न चाहं तेष्वस्थितः न च मस्त्राणि भूतानि पश्य मे योगमैश्वरं भूतभृन्न च भूतस्थः ममात्मा भूतभावना. टॉप सीक्रेट വിദ്യാനാം രാജാ, രാജവിദ്യ. 4-5 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നു. എന്താണ് ഇവിടെ ഭഗവാൻ പറയുന്നത്? ഭഗവാൻ പറയുന്നു, ഹേ അർജുന, മയാ എന്ന് പറഞ്ഞ എന്തർത്ഥം? എന്നാൽ, ആരാൽ? വാസുദേവനാൽ. ആരാ വാസുദേവൻ? ആബ്സല്യൂട്ട് റിയാലിറ്റി. ഭഗവാനാൽ, വാസുദേവനാൽ, മയ. തഥം, തഥം എന്ന് പറഞ്ഞാൽ വ്യാപ്തം എന്നർത്ഥം. പെർവേഡഡ് വാട്ട്? ഇതം സർവം, ഈ എല്ലാം. ഈ എന്ന് പറഞ്ഞാൽ ആ കൂടി ഉൾപ്പെട്ടു. ഈ എന്നൊക്കെ പറയുന്നത് വളരെ റിലേറ്റീവ് ആണല്ലോ അല്ലെ? ഈ എന്ന് പറയുന്നത് വളരെ റിലേറ്റീവ് ആണ്. സ്വാമി ഇവിടെ ഇരുന്നിട്ട് ഈ പുസ്തകം എന്ന് നിങ്ങളെ നോക്കി പറയും. അപ്പൊ നിങ്ങള് ഈ പുസ്തകത്തെ ആ പുസ്തകം എന്ന് ചൂണ്ടിക്കാണിക്കും. ശരിയല്ലേ?

പക്ഷെ നിങ്ങൾ നിങ്ങൾക്കും പിറകില് വളരെ ദൂരത്തിലിരിക്കുന്ന ഒരാളോട് പറയുമ്പോ ഈ പുസ്തകം എന്നാ പറയുക. അപ്പൊ ആ ഈ എന്നൊക്കെ പറയണതൊക്കെ റിലേറ്റീവ് ആണ്. ഇതം സർവം എന്ന് പറയുമ്പോ എവ്രിതിങ് അനുഭവ ലോകത്തിൽ പ്രസക്തമായ എല്ലാം. ഇതം സർവം മയാതദ എന്നാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ആരാൽ? വാസുദേവനാൽ. വാസുദേവ സർവമിതി മയാതദമിതം സർവം. ഭഗവാനെ ഓ, പക്ഷെ അങ്ങേ എവിടെയും കാണാനില്ലല്ലോ. അത് ഞാൻ പറയാൻ വിട്ടു. എന്താ കാര്യം? അവ്യക്തമൂർത്തിനാ ഐ എം നോട്ട് വിസിബിൾ, സോറി ടു സേ. അപ്പൊ ഇൻവിസിബിൾ ആയിട്ടുള്ള ഭഗവാനാൽ എല്ലാം വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ക്ലിയർ? അർജുന ഓ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട്, ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. യെസ്, അത് നന്നായിട്ട് മനസ്സിലായ ഇല്ല എന്ന് പറഞ്ഞുകൂടാ, കാണാൻ പറ്റില്ല. അപ്പൊ പിന്നെ കാണാത്ത ഒരു ഭാവത്തിൽ അങ്ങ് എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അംഗീകരിച്ചു. അടുത്ത കാര്യം മനസ്സിലായിക്കോളൂ. എന്താ മനസ്സിലാക്കാനുള്ളത്? മസ്താനി സർവഭൂതാനി, എല്ലാം എന്നിൽ വർത്തിക്കുന്നു. ഭഗവാനെ ഓ, ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ പറഞ്ഞത്? എന്നിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒന്നാമത്തതും രണ്ടാമത്തതും തമ്മിൽ കുറച്ചൊരു ഓക്കെ. അടുത്തത് കേൾക്കുമ്പോ ഈ പ്രശ്നം തീർന്നു കിട്ടും അർജുന. എന്നാ അടുത്തത് പറ ഭഗവാനെ. മയാ തദമിതം സർവം ജഗതവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി നച അഹം തേഷു അവസ്ഥിത. മൈൻഡ് യു അർജുന, ഐ ആം നോട്ട് ഇൻ ദം. അപ്പൊ ആദ്യം പറഞ്ഞതിന് കോൺട്രഡിക്ടറി ആയല്ലോ ഭഗവാനെ. എന്റെ ഒരു ശൈലി അതാണ് അർജുന, മൊത്തം വൈരുദ്ധ്യമാണ്, വൈരുദ്ധ്യാത്മകതയാണ്. ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, എന്നിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലൊന്നിലുമില്ല. തനിക്ക് തൃപ്തിയായ ഇല്ലെങ്കി ഇതും കൂടി കേട്ടോ, അവ എന്നിലും ഇല്ല. നചമസ്ഥാണി ഭൂതാണി മയാ തദമിതം സർവം. വാക്കർത്ഥം മനസ്സിലാവുന്നില്ലേ? മയാ തദമിതം സർവം ജഗതവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാണി നചാഹം തേഷവസ്ഥിത നചമസ്ഥാണി ഭൂതാണി. I am not in them and they are not in me also. ഭഗവാനെ ഓ, എന്താ കുടിച്ചത്? എന്താ കാര്യം? ഒരു ബന്ധവുമില്ലാതെ എങ്ങനെ? മയാ തതമിതം സർവം ജഗതവ്യക്തമൂർത്തിനാമസ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിതാ നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗം ഐശ്വരം. എന്റെ ഐശ്വര യോഗത്തെ കണ്ടാല്, ഈശ്വര സംബന്ധിയായ എന്റെ യോഗത്തെ കണ്ടാൽ, ഭൂതഭൃത്ത് ഞാൻ ഈ ഭൂതജാലങ്ങളെ മുഴുവൻ ധരിക്കുന്നു, നജഭൂതസ്ഥ എന്നാൽ ഭൂതജാലങ്ങളിൽ ഞാൻ ഇല്ല, മമാത്മാ ഭൂതഭാവന, ഭൂതഭാവന കൊണ്ടാകുന്നു ഈ ഭൂതജാലങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇരിക്കുന്നത്. ക്ലിയർ? എന്ത് ക്ലിയർ? ഈ കാലത്ത് ഇത് വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു പ്രയാസമില്ല. അത്ഭുതാവുന്നത് അക്കാലത്ത് ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിച്ചു എന്നുള്ളതാ. ഇക്കാലത്ത് ഒരു പ്രശ്നമില്ല. ഇതാണ് രഹസ്യം, ഇതാണ് രഹസ്യം ഇന്നത്തെ ഭാഷണം.

0: ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
4: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
5: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
6: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
5: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതു മാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം Instagram അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി.അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കു കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
8: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്.

0: രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
1: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന സെൻസസ് 2027 പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. 2026-27 കാലയളവിൽ നടത്തുന്ന പുതിയ സെൻസസ് ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. രാജ്യം കണ്ട
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആത്മ രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ചെയ്യാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീഡ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

രണ്ടുപേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന വിഖ്യാതമായ വരി ഓർമ്മയുണ്ടോ? മെക്സിക്കനായ എഴുത്തുകാരനായ ഒക്ടോവർ പാസിൻ്റെതാണ് ഈ വരികൾ. ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ വരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനം ആഘോഷിക്കാം. ഇന്ന് ലോക ചുംബന ദിനം. വാത്സല്യത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ എല്ലാം ഏറ്റവും ഭംഗിയായ ഭാഷ കൂടിയാണ്. പരസ്പര ബഹുമാനത്തോടെയും സമ്മതത്തോടെയും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിനം നമുക്ക് ആഘോഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300 plus special trains during the Rath Yatra of Mahaprabhu Jagannath Ji, and during Onam festival we will be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We will continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: സഹകരണ മന്ത്രാലയത്തിന്റെ ഇനിഷ്യേറ്റീവ്സ് കുൽ 9 രാഷ്ട്ര

0: सिटी बनाकर देश से लेकर ग्राम तक इन 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है।
1: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വെ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.
1: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയപാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 USA ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവേ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. February 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം.

0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100+ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000+ വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. USA ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജോൺ വക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
2: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, ലോകക്രമം തിരുത്തിയെഴുതുന്ന, സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിൻ്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
3: ആ മെയ് മാസ സായാഹ്നത്തിൽ നഗരത്തിൽ
4: വൈ വൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെ ഈ മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദേശകാല ഭാഷാ ഭേദമന്യേ ലോകം ഏറെ ആസ്വദിക്കുന്ന ഒരു കലയാണ് സംഗീതം. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് കൈമാറിയ വായ്ത്താരികളിൽ നിന്ന് തുടങ്ങി മനുഷ്യൻ അതിന്റെ അനന്തതയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും കണ്ണെത്താ ദൂരം ഇനിയും യാത്ര ചെയ്യാനുമുണ്ട്. എത്രയോ സംഗീത ശൈലികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. ഓരോന്നും അതിൻ്റെതായ ആസ്വാദന തലങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. സംഗീതത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കലാപ്രതിഭകളെ കുറിച്ചാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയ് അതുൽ എന്ന സംഗീത കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച അജയ് അതുൽ എന്ന സംഗീത കൂട്ടായ്മയിൽ പിറന്ന ഒരുപിടി ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അജയ് അശോക് ഗോഗ്വാലെ, അതുൽ അശോക് ഗോഗ്വാലെ എന്നീ സഹോദരന്മാരാണ് അജയ് അതുൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിന്ദി മറാത്തി ചിത്രങ്ങൾക്കാണ് അവർ പ്രധാനമായും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകർ അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പരമ്പരാഗത ഗണപതി മന്ത്രങ്ങളും സിംഫണിക് സംഗീതവും സംയോജിപ്പിച്ച ഭക്തിഗാന ആൽബമായ വിശ്വവിനായകിലൂടെയാണ് അവർ തങ്ങളുടെ കരിയർ ആരംഭിച്ചത്. പിന്നീട് നിരവധി സിനിമകൾ, ആൽബങ്ങൾ, സീരിയലുകൾ, നാടകങ്ങൾ എന്നിവയ്ക്ക് സംഗീതം നൽകിയ ഈ കൂട്ടുകെട്ട് അങ്ങനെ ഇന്ത്യയിലെ തന്നെ മുൻനിര സംഗീത സംവിധായക ജോഡികളിൽ ഒന്നായി മാറി.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരുപിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പരമ്പരാഗതവും എന്നാൽ അസാധാരണമായതുമായ സംഗീത സൃഷ്ടി രീതിക്ക് പ്രസിദ്ധരായ അജയ് അതുൽ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ച ഒരുപിടി ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘ മൽഹാറിന്റെ ഈ സഞ്ചാരം. സവർ കേ ദേ ഗാവ്, നടരംഗ്, പി കെ, സിംഗം, ധടക്, തുമ്പാദ്, മൗലി, സൂപ്പർ 30 തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സൃഷ്ടികൾ നടത്താൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് അതുൽ സംഗീത കൂട്ടായ്മയിൽ വിരിഞ്ഞ ഗാനങ്ങളാണ്. പൂനെയിലെ അലണ്ടയിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായ അശോക് ഗോഗ്വാലയുടെ മക്കളായാണ് അജയും അതുലും ജനിച്ചത്. പിതാവിന് സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയായതിനാൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ രാജ്ഗുരുനഗർ, ജുന്നാർ, ഷിരൂർ, മഞ്ചാർ, ഘോഡേഗാവ് തുടങ്ങിയ നിരവധി ഗ്രാമങ്ങളിലാണ് അവർ ബാല്യകാലം ചെലവഴിച്ചത്. കുട്ടിക്കാലത്ത് അക്കാഡമിക് വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീതത്തോടുള്ള അവരുടെ താല്പര്യം വളർന്നിരുന്നു. ഈ സമയത്താണ് അവർ സംഗീതത്തിൽ പരീക്ഷണം തുടങ്ങിയത്. ഒരു NCC മത്സരത്തിൽ അജയ് നിലവിലുള്ള ഒരു രചന വ്യത്യസ്തമായി വായിച്ചു. അവരുടെ ആ പരീക്ഷണത്തിന് സമ്മാനം ലഭിക്കുകയും ചെയ്തു.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത കൂട്ടുകെട്ട് അജയ് അതിലിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ സഹോദരന്മാർക്ക് ഒരു സംഗീത പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. സംഗീതത്തിനായി കുടുംബം നേരിട്ട് പിന്തുണച്ചില്ലെങ്കിലും അവർക്ക് ഒരിക്കലും ഒരു സഹായവും നിഷേധിച്ചിരുന്നുമില്ല. സ്കൂൾ, ക്ഷേത്രങ്ങൾ, പ്രാദേശിക ബാൻഡുകൾ മുതലായവയിലൂടെ അവർ സംഗീത സംരംഭങ്ങൾ ആരംഭിച്ചു. നേരിട്ടുള്ള പരിശീലനം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ സംരംഭങ്ങളിൽ നിന്ന് അവർ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഹാർമോണിയം, ഡോൾ, മൃദംഗം തുടങ്ങിയവയിൽ പരിശീലനം ലഭിച്ചവരുമായി അവർ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് കോളേജ് പഠനകാലത്ത് പ്രാദേശിക ബാൻഡുകളുടെ അറേഞ്ചർമാരായും അവർ പ്രവർത്തിച്ചിരുന്നു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരു പിടി മനോഹര ഗാനങ്ങളാണ്. നിരവധി മികച്ച ഗാനങ്ങളാണ് ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സഹോദരന്മാർ 2015 ഫോർബ്സ് ഇന്ത്യ സെലിബ്രിറ്റി 100 പട്ടികയിൽ ആദ്യം 82 സ്ഥാനം നേടുകയും 2019 22 സ്ഥാനം നേടുകയും ചെയ്തു. കൂടാതെ ദേശീയ ചലച്ചിത്ര അവാർഡ്, ഫിലിംഫെയർ അവാർഡുകൾ, മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, മിർച്ചി സംഗീത അവാർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തി. ഈ സഹോദര കൂട്ടായ്മയിൽ വിരിഞ്ഞ അനവധി മനോഹര ഗാനങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം.

ഇന്നത്തെ മേഘമൽഹാറിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

வேர்ல்ட் ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോക സുനോസിസ് ദിനം 1885 ജൂലൈ 6-നാണ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയിസ് പാസ്ചർ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ വാക്സിൻ

സിനായ റാബിസ് ഒരു മനുഷ്യനിൽ വിജയകരമായി ഉപയോഗിച്ചത്. ഈ ചരിത്രപരമായ സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് സുനോസിസ് ദിനമായി നാം ആചരിക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയും അവയുടെ പ്രതിരോധത്തെയും കുറിച്ച് ഈ ദിനം നമുക്ക് ബോധവാന്മാരാകാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലേഖ പരവൂർ.

0: കൂട്ടുകാരെ, തെന്നാലി രാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് തെന്നാലി രാമന്റെ ഒരു കഥ കേട്ടാലോ? ഈ തെന്നാലി രാമൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ കവിയും ഉപദേശകനുമായിരുന്നു തെന്നാലി രാമൻ. കൃഷ്ണദേവരായരുടെ അമ്മ മരണപ്പെട്ടു. രാജാവിന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ രാജാവിന് ഒരുപാട് വിഷമമായിപ്പോയി. ആ വിഷമത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത്, കൃഷ്ണദേവരായരുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏറ്റവും സവിശേഷതയാർന്ന നല്ല ഗുണമുള്ള ഒരു മാമ്പഴം കഴിക്കണമെന്നത്. അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. രാജാവിന് അറിയാമായിരുന്നു. പക്ഷേ അമ്മയുടെ ആഗ്രഹം പോലെ അമ്മയ്ക്ക് അങ്ങനെ ഒരു മാമ്പഴം കൊണ്ടു കൊടുക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. അമ്മ അങ്ങനെ ഒരു മാമ്പഴം കഴിക്കുന്നതിന് മുമ്പാണ് അമ്മ മരണപ്പെട്ടത്. ആ വിഷമത്തിൽ രാജാവ് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കെ ഒരു ദിവസം 14 പുരോഹിതന്മാർ രാജകൊട്ടാരത്തിലെത്തി. ആ 14 പുരോഹിതന്മാരോടും രാജാവ് തൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹം പറഞ്ഞു. അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നും രാജാവ് പുരോഹിതന്മാരോട് പറഞ്ഞു. ഇത് കേട്ട പുരോഹിതന്മാരിൽ ഒരാൾ രാജാവിനോട് പറഞ്ഞു, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ കഴിയാതിരുന്നാൽ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയും. ഇത് കേട്ട രാജാവ് പെട്ടെന്ന് പുരോഹിതനോട് ചോദിച്ചു, അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായും അങ്ങനെ സംഭവിക്കും എന്ന് പുരോഹിതരിൽ ഒരാൾ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട രാജാവിന് വളരെയധികം വിഷമം തോന്നി. തൻ്റെ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുമോ? ഇനി അതിനെന്താണ് ഒരു പോംവഴി? ഒരിക്കലും എൻ്റെ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയരുത്. നമ്മൾ കേട്ടിട്ടില്ലേ മരിച്ചു ചെന്നവർ ആത്മാവ് ഗതിയില്ലാതെ അലയുന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ രാജാവിൻ്റെ അമ്മയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയും എന്നത് രാജാവിന് ഭയങ്കര വിഷമമായി. പുരോഹിതനോട് രാജാവ് ചോദിച്ചു, അതിനെന്തു വേണം? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എൻ്റെ അമ്മയുടെ ആത്മാവ് ഒരിക്കലും ഗതി കിട്ടാതെ അലയരുത്. എന്തെങ്കിലും പോകും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് രാജാവ് പുരോഹിതന്മാരോട് ചോദിച്ചു. അപ്പോഴതിൽ ഒരു പുരോഹിതൻ പറഞ്ഞു, അമ്മയുടെ അവസാനത്തെ ആഗ്രഹം പോലെ ഏറ്റവും സവിശേഷമായ ഗുണമുള്ള ഒരു മാമ്പഴം ആ രൂപത്തിൽ തന്നെ നമുക്ക് സ്വർണത്തിൽ നിർമ്മിച്ച് 14 പുരോഹിതന്മാർക്ക് ദാനം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ ആത്മാവിന് ശാന്തി ലഭിക്കും. ഇത് കേട്ട രാജാവാകട്ടെ അത് വിശ്വസിച്ച് ഉടനെ തന്നെ അത്തരത്തിൽ സ്വർണത്തിൽ 14 മാമ്പഴം തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഉത്തരവിട്ടു. അപ്രകാരം സ്വർണത്തിൽ തീർത്ത 14 മാമ്പഴങ്ങൾ പണിഞ്ഞു 14 പുരോഹിതന്മാർക്കായി രാജാവ് ദാനം ചെയ്തു. അപ്പോൾ രാജാവ് മനസ്സിലെന്തോ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, എൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചാണ് രാജാവ് അങ്ങനെ ചെയ്തത്. അപ്പോൾ രാജാവിന് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടും നിന്ന നമ്മുടെ തെന്നാലി രാമൻ അപ്പോഴേ മനസ്സിലായിരുന്നു പുരോഹിതന്മാർ രാജാവിനെ കബളിപ്പിക്കുകയാണ് എന്ന് തെന്നാലി രാമന് മനസ്സിലായി. പക്ഷെ രാജാവിനോടത് പറയാൻ തെന്നാലി രാമന് എന്തോ തോന്നിയില്ല. കാര്യം രാജാവിൻ്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടിയാണല്ലോ രാജാവ് അങ്ങനെ ചെയ്തത്. അപ്പോൾ രാജാവിനോട് തെന്നാലി രാമൻ ഇത് പറയുമ്പം രാജാവ് അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് തെന്നാലി രാമന് മനസ്സിലൊരു സങ്കോചം തോന്നി. രാജാവിനോട് തെന്നാലി രാമൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് വീണ്ടും ഈ പുരോഹിതന്മാരെ എല്ലാവരെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി. എന്നിട്ടോ വിഭവസമൃദ്ധമായ ഒരു ഊണും നൽകി. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ ചെലവഴിക്കുന്ന സമയത്ത് പുരോഹിതന്മാർ രാജാവിനോടൊത്ത് സംസാരിച്ചു നിന്ന് തൊട്ടപ്പുറത്തെ പുരയിലേക്ക് അറപ്പുരയിലേക്ക് തൊട്ടപ്പുറത്തേക്ക് പോകുന്ന സമയം തെന്നാലി രാമനാകട്ടെ 14 ചട്ടുകങ്ങൾ പഴുപ്പിച്ച് 14 പുരോഹിതന്മാരുടെയും തുടയിലങ്ങ് വെച്ചു കൊടുത്തു. ചട്ടുവും പഴുപ്പിച്ച് വെക്കുമ്പോൾ അതിൻ്റെ നീറ്റിൽ സഹിക്കാൻ വയ്യാതെ പുരോഹിതന്മാർ ഓടി രാജാവിൻ്റെ അടുക്കലെത്തി. രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, എന്തു പറ്റി? അപ്പോൾ ഉടനെ പുരോഹിതന്മാർ കരഞ്ഞുകൊണ്ട് തെന്നാലി രാമൻ ചട്ടുവും പഴുപ്പിച്ച് തുടയിൽ വെച്ച കാര്യം രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് തെന്നാലി രാമനെ വിളിപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, ഇതിനുള്ള ശിക്ഷ തെന്നാലി രാമന് നൽകുമെന്ന് രാജാവ് പറഞ്ഞു. അത് കേട്ട് തെന്നാലി രാമൻ രാജാവിനോട് പറഞ്ഞത് എന്താണെന്നോ, മഹാരാജാ, എൻ്റെ അമ്മാവൻ മരണപ്പെട്ടു. എൻ്റെ അമ്മാവന് വാതരോഗമായിരുന്നു. വാതരോഗത്തിന് ചട്ടുവം പഴുപ്പിച്ച് കാലിൽ വെക്കുന്നത് നല്ലതാണെന്ന് അമ്മാവനോട് ആരോ പറഞ്ഞു കൊടുത്തു. അതിന് പ്രകാരം ചട്ടുവം പഴുപ്പിച്ച് കാലുവെള്ളയിൽ വെക്കണമെന്ന് അമ്മാവന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ വാതരോഗം മാറുമല്ലോ. പക്ഷേ എൻ്റെ അമ്മാവൻ്റെ ആ ആഗ്രഹം സാധിക്കാതെയാണ് എൻ്റെ അമ്മാവൻ മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. എൻ്റെ അമ്മാവൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അത് സാധിക്കാതെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മാവനും അമ്മാവൻ്റെ ആത്മാവിനും മോക്ഷം കിട്ടാതെ അലയില്ലേ. ഇത് കേട്ടപ്പോൾ തന്നെ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് രാജാവിന് മനസ്സിലായി. തന്നെ കബളിപ്പിച്ചതിനാണ് പുരോഹിതന്മാർക്ക് തെന്നാലിരാമൻ ഇങ്ങനെ ഒരു ശിക്ഷ നൽകിയതെന്ന് രാജാവിന് മനസ്സിലാവുകയും അപ്രകാരം ഒരു ശിക്ഷ നൽകിയ തെന്നാലിരാമനെ രാജാവ് അഭിനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരാളെ കബളിപ്പിക്കാനും വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് നമ്മൾ കൂട്ടുകാരെപ്പോഴും ഓർത്തിരിക്കുമല്ലോ. നമ്മൾ ഒരിക്കലും ആരെയും കബളിപ്പിക്കാനും വേണ്ടി ഒന്നും ചെയ്യരുത്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു കഥയുമായി എത്തിച്ചേരാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലേഖ പരവൂർ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. യു ആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. 2026 ജൂലൈ 1 മുതൽ 30 വരെ നടക്കുന്ന വീടുകളുടെ കണക്കെടുപ്പോടെ സെൻസസിന്റെ ആദ്യ ഘട്ടം തുടങ്ങുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കണക്കെടുപ്പിന്റെ ചരിത്രവും മറ്റ് വിശദ വിവരങ്ങളും നമുക്ക് ഇന്നത്തെ അറിയാം അറിവ് നേടാമിന്റെ ഈ എപ്പിസോഡിലൂടെ അറിയാം. ജനസംഖ്യാ കണക്കെടുപ്പിന് പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് സെൻസസ്. ലാറ്റിൻ പദമായ സെൻസറയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. വിലയിരുത്തുക, കണക്കാക്കുക എന്നെല്ലാമാണ് സെൻസറയുടെ അർത്ഥം. സെൻസസ് എന്ന അർത്ഥത്തിൽ മലയാളത്തിലടക്കം ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് കാനേശുമാരി. ഈ വാക്ക് രൂപമെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. വീട് എന്നർത്ഥം വരുന്ന ഖനെ, എണ്ണം എന്നർത്ഥം വരുന്ന ഷോമാരെ എന്നീ പദങ്ങളിൽ നിന്നാണ് കാനേശുമാരി രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യ സെൻസസ് അഥവാ കാനേശുമാരി നടന്നത് 1872 ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനസംഖ്യാ നിധിയുടെ അഭിപ്രായ പ്രകാരം സമാധാന കാലത്ത് ഒരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ കഴിയുന്ന ഏറ്റവും സങ്കീർണവും ബൃഹത്തായതുമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ജനസംഖ്യാ സെൻസസ്. ഒരു രാജ്യം മുഴുവൻ മാപ്പ് ചെയ്യുന്നത് മുതൽ പൊതുജന അവബോധ ക്യാമ്പയിനുകൾ നടത്തുക, എല്ലാ വീടുകളും പരിശോധിക്കുക, ഡേറ്റകൾ വിശകലനം ചെയ്യുക എന്നിങ്ങനെ സെൻസസിന് പല ഘട്ടങ്ങളുണ്ട്. സെൻസസ് കേവലം എണ്ണമെടുപ്പ് മാത്രമല്ല, രാജ്യത്തെ ജനങ്ങളുടെ സാമ്പത്തിക അവസ്ഥ, സാക്ഷരത, വിദ്യാഭ്യാസം, വീട്, വീട്ടിലെ സൗകര്യങ്ങൾ, നഗരവൽക്കരണം, ജനന നിരക്ക്, ഭാഷ, മതം, പ്രവാസം, വൈകല്യം എന്നിങ്ങനെയുള്ള സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക സാഹചര്യങ്ങളെക്കുറിച്ച് വിവരം നൽകുന്ന വിവരശേഖരണമാണ്. സെൻസസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുതൽ പഞ്ചായത്ത് തലത്തിൽ വരെ പദ്ധതികൾ ആസൂത്രണം നടത്തുന്നത്. ലോക സെൻസസ് ദിനം ജൂലൈ 11. 1987 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ദേശീയ സെൻസസ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 9 തന്നെയാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് 4000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് ജനങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചിരുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് കൃത്യമായ ഇടവേളകളിൽ ആദ്യമായി നടത്താൻ തുടങ്ങിയത് റോമാക്കാരാണ്. ലോകത്താദ്യമായി വിപുലമായ സെൻസസ് രാജ്യവ്യാപകമായി നടത്തിയത് ചൈനയാണ്. കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് 1750 നടന്ന സ്വീഡിഷ് കണക്കെടുപ്പാണ്. ഇന്ത്യയിൽ 1881 ബ്രിട്ടീഷ് ഭരണകാലത്ത് റിപ്പൺ പ്രഭു വൈസ്രോയിയായിരുന്ന കാലത്താണ് ഇന്ത്യയൊട്ടാകെ ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ ജനസംഖ്യ 25,38,91,821. കാശ്മീറും ഫ്രഞ്ച് പോർച്ചുഗീസ് കൊളോണിയൽ പ്രദേശങ്ങളും ഒഴികെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ മുഴുവൻ ഭൂപ്രദേശവും ഉൾപ്പെട്ട ഈ സെൻസസിൽ 12 ചോദ്യങ്ങളുള്ള ഒരു സെൻസസ് ഷെഡ്യൂൾ ഉപയോഗപ്പെടുത്തി. 1881 മുതൽ ഓരോ 10 വർഷത്തെ ഇടവേളകളിലും ഇന്ത്യയിൽ സെൻസസ് നടത്തിവരുന്നു. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് 19 മഹാമാരി മൂലം വൈകി. 1951 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ആരംഭിച്ചത്. ഈ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 36,10,88,090. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ 121,08,54,90. 977,000. ഇതിൽ സ്ത്രീകൾ 585,784,719, പുരുഷന്മാർ 62,32,70,258. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത്തെ കണക്കെടുപ്പാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. 1872 മുതൽ പരിഗണിച്ചാൽ 16-ാമത്തെ സെൻസസും. നിലവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. 2021 നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് COVID-19 മൂലം മുടങ്ങുകയും തുടർന്ന് നീണ്ടുപോവുകയുമായിരുന്നു. 2025 ജൂൺ 16 കേന്ദ്രം സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയതോടെ സെൻസസ് 2027 ഔദ്യോഗിക തുടക്കമായി. സെൻസസ് നടപടികൾ പൂർത്തിയാക്കാൻ 3 വർഷമെങ്കിലും വേണ്ടിവരും. 2027 മാർച്ച് 1 ജനസംഖ്യയാണ് ഈ സെൻസസിലൂടെ പ്രഖ്യാപിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസും ഇതോടൊപ്പം നടക്കും. 16-ാം സെൻസസിൽ ആളുകളുടെ ജാതി കൂടി രേഖപ്പെടുത്തുകയും അത് വിശകലനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ 1931 രാജ്യത്ത് അവസാനമായി ജാതി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥയും പ്രാതിനിധ്യവും വിലയിരുത്താൻ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കാക്ക കലേർക്കർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ 1961 ജാതി സെൻസസ് നടത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടത്തിയ സംസ്ഥാനം ബീഹാറാണ്. 2023 ജനുവരി 7 ബീഹാറിൽ ജാതി സെൻസസിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ സെൻസസിന്റെ ചരിത്രമെടുത്താൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പ് തിരുവിതാംകൂറിൽ 1836 സെൻസസ് നടന്നു. കൊച്ചിയിൽ 1820, 1836, 1849, 1858 വർഷങ്ങളിൽ സെൻസസ് നടന്നിരുന്നു. 1875 സെൻസസ് ഈ 2 നാട്ടുരാജ്യങ്ങളിലും നടത്തി. അന്ന് മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാർ ജില്ലയിലും ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗങ്ങളിലും 1822, 1836 സെൻസസ് നടന്നു. കേരള സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ സെൻസസ് അഖിലേന്ത്യാ സെൻസസിനോടൊപ്പം നടത്താൻ തുടങ്ങിയത് 1881. കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യം സെൻസസ് നടന്നത് 1961. രജിസ്ട്രാർ ജനറൽ ആൻഡ് കമ്മീഷണർ ആണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പൂർണമായും ഡിജിറ്റൽ രീതിയിൽ നടപ്പാക്കുന്ന ഇത്തവണത്തെ സെൻസസ് ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിക്കുന്നത്. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 16-ാം സെൻസസിന്റെ പ്രത്യേകതയാണ്. വിവരങ്ങൾ കുടുംബങ്ങൾ സ്വന്തമായി നേരിട്ട് ഓൺലൈനിൽ രേഖപ്പെടുത്തുന്ന നടപടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 2026 ജൂൺ 30 അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1-ാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2-ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. കേരളത്തിൽ 2026 ജൂലൈ 1 30 1-ാം ഘട്ടം. 2027 ഫെബ്രുവരിയിലും മാർച്ചിലുമായി നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പാണ് 2-ാം ഘട്ടം. 2027 സെൻസസിന് 11,718 രൂപയാണ് ചിലവ് കണക്കാക്കിയിരിക്കുന്നത്. 30 ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥരെയാണ് രാജ്യത്താകമാനം നിയോഗിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം 70,000 പഴയതുപോലെ പേപ്പറും പേനയുമായല്ല ഇത്തവണ കൈകളിൽ സ്മാർട്ട് ഫോണും ടാബ്ലറ്റുമൊക്കെയായാണ് എന്യൂമറേറ്റർമാർ വീടുകളിലേക്ക് എത്തുക. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനാൽ ഇത്തവണത്തെ സെൻസസ് നടപടികളെല്ലാം പൂർണമായും കടലാസുരഹിതമാണ്. വിവിധ തലങ്ങളിലെ ഏകോപനത്തിന് സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ ആണ് ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശീലനം മുതൽ സെൻസസ് പ്രവർത്തനങ്ങളുടെ ഓരോ ഘട്ടവും പൂർത്തീകരിക്കുന്നത് ഈ പോർട്ടലിലൂടെ ആയിരിക്കും. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആയതിനാൽ ഇക്കുറി സെൻസസ് വിവരങ്ങൾ വേഗം ലഭ്യമാകും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള കണക്കെടുപ്പ് സെൻട്രൽ സെർവറിലേക്ക് ഡിജിറ്റലായി കൈമാറാൻ കഴിയും. സെൻസസിന്റെ ഭാഗമായി നൽകുന്ന വിവരങ്ങൾ സുരക്ഷിത സെർവറുകളിൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ സൂക്ഷിക്കും. ഓരോ വ്യക്തിയും ഓരോ വീടും ഓരോ വിവരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സെൻസസിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ഉത്തരവാദിത്തത്തോടെ പങ്കാളികളാവുകയും ചെയ്യാം. ഒരു മികച്ച നാളെയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ചെറിയ സഹകരണവും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി ഞാൻ തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Feel the music with Radio Santhvanam 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ವರ್ಲ್ಡ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ഓരോ യാത്രകളും നമ്മെ നവീകരിക്കുന്നു. തിരക്കേറിയ ദൈനംദിന ജീവിതത്തിൽ നിന്നും സർഗാത്മകതയിലേക്കുള്ള ചെറു നടത്തം കൂടിയാണ് ഓരോ യാത്രകളും. വിനോദ സഞ്ചാര മേഖല സമ്മാനിക്കുന്ന ഊർജം തികച്ചും ആനന്ദകരമാണ്. അറിവുകളുടെ അനുഭവങ്ങളുടെ പുത്തൻ മേഖല കടന്നെത്തുന്ന ഓരോ യാത്രകളും നമുക്ക് നൽകുന്ന പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും സംസ്കാരങ്ങളും തന്നെയാണ് ഞങ്ങളെ ഓരോ യാത്രകൾക്കും പ്രേരകമാക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന അനുഭവങ്ങളുടെ ആകെ തുകയാണ് സുന്ദര സഞ്ചാരം എന്ന് വേണം പറയാൻ. ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിലെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപിൽ 10 ദ്വീപുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നു. അഗത്തിദ്വീപിൽ വിമാനമിറങ്ങുമ്പോൾ കണ്ട അറബിക്കടലിൻ്റെ മനോഹാരിതയും പറഞ്ഞിരുന്നു. സ്കൂബ ഡൈവിംഗ് എന്ന അതിസാഹസിക സാഗര വിനോദത്തിൽ ലഭിച്ച കടലാഴങ്ങളുടെ കാണാക്കാഴ്ച സമ്മാനിച്ച അസുലഭവും അപൂർവവുമായ ദൃശ്യവിരുന്ന് പറഞ്ഞിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഇന്നോളം ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ പ്രയാണം സുഗമമാക്കുന്നത്. രാവിലെ തന്നെ ഡോൾഫിൻ വാച്ചിനായി പോയതും ടൂണ ബിരിയാണി കഴിച്ച വിവരം പറഞ്ഞിരുന്നു. അഗത്തിദ്വീപിന് സമീപത്തെ ലഗൂണിൽ നങ്കൂരമുറപ്പിച്ച ബോട്ടിൽ നിന്നും സ്നോർക്കലിംഗ് എന്ന കടൽ വിനോദത്തിന് പോയ കാര്യം പറഞ്ഞാണല്ലോ കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ കടൽ വിനോദ കാഴ്ചകളിലേക്ക് കടക്കാം. സമുദ്രോപരിതലത്തിൽ കമിഴ്ന്ന് കിടന്ന് നമ്മുടെ മുഖത്ത് ഘടിപ്പിച്ചിരിക്കുന്ന മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ കടലിനടിയിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന വിനോദോപാധിയാണ് സ്നോർക്കലിംഗ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. സ്നോർക്കലിംഗ് നടത്തുന്ന ഞങ്ങളുടെ ഫോട്ടോകൾ ടൂർ ഓപ്പറേറ്റർ ഗൈഡ് പകർത്തിയിരുന്നു. സ്കൂബ ഡൈവിങ്ങിൽ നിന്നും സ്നോർക്കലിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. തൊട്ടടുത്ത് തന്നെ ബോട്ടിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്ന കയറിൽ പിടിച്ച് സ്നോർക്കലിംഗ് ആസ്വദിക്കുന്ന മകളുടെ അടുത്തേക്ക് നീന്തിച്ചെന്ന് അവളുടെ കയ്യും പിടിച്ച് വീണ്ടും കുറച്ചുകൂടി ഉള്ളിലേക്ക് നീന്തി വീണ്ടും കമഴ്ന്നു കിടന്ന് സമുദ്രാന്തർ ഭാഗത്തിൻ്റെ ഭംഗി നുകരാൻ തുടങ്ങി. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയം അവസാനിച്ചെന്ന് ഡൈവിംഗ് മാസ്റ്ററുടെ അറിയിപ്പ് വിസിൽ രൂപത്തിൽ ലഭിച്ചതോടെ ഞങ്ങൾ ബോട്ടിനടുത്തേക്ക് സാവധാനം നീന്തിയെത്തി ഏണിയിൽ പിടിച്ചു നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത ശേഷം മുകളിലേക്ക് കയറി നനഞ്ഞ തല തുടച്ച് ഈർപ്പം മാറ്റി. കടൽക്കാറ്റിൽ തണുപ്പ് ആ ഉച്ചനേരത്തും ഞങ്ങളെ ആശ്ലേഷിച്ചു. സമാനതകളില്ലാത്ത കാഴ്ച വസന്തം സമ്മാനിച്ച സ്നോർക്കലിങ്ങിൻ്റെ സവിശേഷത മനസ്സിലാകെ ഉല്ലാസപ്പുത്തിരി കത്തിക്കുമ്പോൾ മറ്റൊരു സംഘം സ്നോർക്കലിങ്ങിനായി ഒരുങ്ങി കടലിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഞങ്ങൾ പരസ്പരം അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് കൂടുതൽ വെയിൽ കിട്ടുന്ന സീറ്റുകളിലേക്ക് മാറിയിരുന്നു. വസ്ത്രം ഉണങ്ങിയതോടെ ഞാൻ നേരെ ശ്രാങ്കിൻ്റെ റൂമിലേക്ക് കയറി. അവിടെ ഒന്നിൽ കൂടുതൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. അവരുടെ സംഭാഷണത്തിൽ നിന്നും ആഹ്ലാദത്തിൽ നിന്നും എന്തോ പുതിയ കോള് ഒത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരു മലയാളിയും ഉണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും ബോട്ട് ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചും അവരോട് ആരായുമ്പോൾ തന്നെ ഇത്രമേൽ സന്തോഷം തോന്നാനുള്ള കാരണം എന്താണെന്നും അന്വേഷിച്ചു. ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ബംഗാരദ്വീപിൽ എത്തിച്ചത് ഈ ബോട്ടിൽ ആയിരുന്നു എന്നും അതിനാൽ ഈ ബോട്ടിന് കൂടുതൽ പ്രാധാന്യം വിനോദസഞ്ചാരികൾ നൽകുന്നുവെന്നും അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ സ്നോർക്കലിങ്ങിന് അടുത്ത ദിവസമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഈ ബോട്ട് തീർച്ചയായും ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നില്ല. അടുത്ത ദിവസം അഗത്തി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിലെ യാത്രക്കാരെയും കൊണ്ട് ദ്വീപ് സന്ദർശിക്കാൻ പോകേണ്ടതിനാലാണ് ഈ ബോട്ട് ലഭിക്കില്ല എന്ന് സൂചിപ്പിച്ചത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അങ്ങനെ ബോട്ട് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഗോവ, മുംബൈ, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നും ആഴ്ചയിൽ ഒരിക്കൽ ഓരോ ആഡംബര ടൂറിസ്റ്റ് കപ്പൽ അഗത്തി കച്ചേരി ജെട്ടിയിൽ വിനോദസഞ്ചാരികളുമായി എത്താറുണ്ട്. ഏകദേശം 1750 വിനോദസഞ്ചാരികളെയും കൊണ്ടെത്തുന്ന ടൂറിസ്റ്റ് കപ്പൽ കരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് പുറം കടലിലാണ് നങ്കൂരമിടുന്നത്. അവിടെ നിന്നും ചെറിയ ചെറിയ ബോട്ടുകളിലാണ് യാത്രക്കാരെ കരയിൽ എത്തിക്കുന്നത്. സഞ്ചാരം പൂർത്തിയാക്കുന്ന വിനോദസഞ്ചാരികളെ തിരികെ കപ്പലിലേക്ക് എത്തിക്കുന്നതും ചെറിയ ബോട്ടുകളിലാണ്. അവധിക്കാലത്താണ് ധാരാളം യാത്രികർ ഉണ്ടാവുക. സീസൺ അല്ലാത്തപ്പോഴെത്തുന്നവരുടെ എണ്ണം 1000 ആയിരിക്കും. വിവിധതരം വിനോദങ്ങളും പരമ്പരാഗത നൃത്തരൂപങ്ങളും മറ്റും കച്ചേരി ജെട്ടിയിൽ

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ഡോൾഫിൻ വാച്ചിന് പോയ വിവരങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. കടൽ വിനോദങ്ങളിൽ അധികം സാഹസികതയില്ലാത്ത സ്നോർക്കലിംഗ് നടത്തിയ കാര്യങ്ങളും അതിൻ്റെ അസുലഭ ദൃശ്യ ചാരുതയും പറഞ്ഞിരുന്നു. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ നൽകിയ പ്രോത്സാഹനത്തിൽ സന്തോഷം. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ബോട്ടിന്റെ സവിശേഷത പറഞ്ഞത് ഓർക്കുമെന്ന് കരുതുന്നു. അഗത്തിയിലെ കച്ചേരി ജെട്ടിയിൽ വിനോദ സഞ്ചാരികളുമായി എത്തുന്ന ആഡംബര കപ്പലിന്റെ കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ടൂറിസ്റ്റുകൾക്കായി അഗത്തി ജെട്ടിയിൽ ഒരുക്കുന്ന കലാപരിപാടികളും പറഞ്ഞിരുന്നു. കൂടുതൽ വിനോദസഞ്ചാര വിശേഷങ്ങളിലേക്ക് കടക്കാം. വിനോദസഞ്ചാരികൾക്കായി ഇളനീർ, ഇടിയപ്പം, വെജിറ്റബിൾ ബിരിയാണി, ട്യൂണ ബിരിയാണി, സമൂസ, വെജ് കട്ട്ലറ്റ്, ഇലയട അഥവാ വത്സൻ, വിവിധ ഇനം ശീതള പാനീയങ്ങൾ എന്നിവ കച്ചേരി ജെട്ടിയിലെ ടെന്റുകളിൽ ഒരുക്കിയിട്ടുണ്ടാവും. ഇത്തരം ടൂറിസ്റ്റുകളെ മനസ്സിൽ കണ്ടാണ് വാട്ടർ സ്പോർട്സ് ഇനങ്ങളായ ഗ്ലാസ് ബോട്ട്, സ്കൂബ ഡൈവിംഗ്, ജാർസ്കി, സ്നോർക്കലിംഗ് തുടങ്ങിയ വിനോദോപാധികൾ ലക്ഷദ്വീപിലുള്ള വിവിധ ദ്വീപുകളിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കപ്പൽ വന്ന് എന്നറിയുമ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷത്തിന്റെ അർത്ഥം ശ്രോതാക്കൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കച്ചേരി ജെട്ടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഹോം സ്റ്റേയിൽ താമസിക്കുന്ന യാത്രികർക്കും ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ ലക്ഷദ്വീപിൽ പ്രവർത്തിക്കുന്ന ദീപശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീ മാതൃകയിൽ ദീപശ്രീ അയൽക്കൂട്ടങ്ങൾ ലക്ഷദ്വീപിൽ ശ്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വനിതാ കൂട്ടായ്മയാണ്. 2017 ലക്ഷദ്വീപിൽ ഈ സംവിധാനം നിലവിൽ വന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ ദീപശ്രീ മകളകൾക്ക് വലിയ തോതിൽ സഹായകമായതായി ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ പറഞ്ഞത് ഓർക്കുന്നു. കേരളമാണ് ലക്ഷദ്വീപിന് ഇക്കാര്യത്തിൽ

നിലവിൽ വന്നതിൽ കേരളീയരെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാം. സ്നോർക്കലിംഗ് പൂർത്തിയായതോടെ എല്ലാവരും ബോട്ടിൽ കയറി. എല്ലാവരും ബോട്ടിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബോട്ട് തിരികെ യാത്ര ആരംഭിച്ചു. കടലിന്റെ അപൂർവ ദർശന സുഖം പകർന്നുള്ള യാത്രയിൽ ദൂരെ ദൂരെ കിടക്കുന്ന തുരുത്തുകൾ ചൂണ്ടിക്കാട്ടി അവയെക്കുറിച്ചുള്ള ചെറു വിവരണങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. ഏറ്റവും അകലെ ഒരു കുന്നോളം വലുപ്പത്തിൽ കണ്ട ദ്വീപാണ് കവരത്തി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമാണ് ഉണ്ടായത്. കവരത്തിയിലാണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ലക്ഷദ്വീപിന്റെ ഭരണസിരാ കേന്ദ്രവും പ്രധാന ദ്വീപും കവരത്തി തന്നെയാണ്. 78% ശരാശരി സാക്ഷരതയുള്ള കവരത്തിയിലെ ആളുകളുടെ സംസാര ഭാഷ ജസ്സരി അഥവാ ജസ്രിയാണ്. ഇത് മലയാളത്തിന്റെ ലക്ഷദ്വീപ് പതിപ്പെന്ന് വിളിക്കാം. ജല വിനോദങ്ങൾ തന്നെയാണ് കവരത്തിയിലെയും പ്രധാന ആകർഷണം. ജല വിനോദങ്ങൾ സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ശാന്തമായ അന്തരീക്ഷവും വെള്ളമണൽ ബീച്ചുകളും അനിതര സാധാരണമായ പച്ചപ്പും സഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം മടങ്ങിയെത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഇന്നോളം പ്രിയ ശ്രോതാക്കൾ സുന്ദരസഞ്ചാരത്തിന് നൽകിയ കുന്നോളം പ്രോത്സാഹനമാണ് ഈ യാത്രാവിവരണ പരിപാടിയുടെ വിജയം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഡോൾഫിൻ വാച്ചിനും സ്നോർക്കലിംഗിനും ശേഷം അഗത്തി ദ്വീപിലേക്ക് മടങ്ങുമ്പോൾ ദൂരെ കണ്ട കവരത്തി ദ്വീപിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കവരത്തി ദ്വീപാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. ഇവിടത്തെ തുറമുഖത്താണ് കപ്പൽ യാത്രക്കാർ എത്തിച്ചേരുന്നത്. ഇവിടത്തെയും പ്രധാന വരുമാന മാർഗം കടൽ വിനോദങ്ങൾ തന്നെയാണ്. കൂടുതൽ കവരത്തി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ വിമാനത്താവളം ഇല്ലെങ്കിലും ഒരു പോർട്ടുണ്ട്. മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയും തന്നെയാണ് ഇവിടത്തുകാരുടെ പ്രധാന വരുമാന മാർഗം. കവരത്തി ദ്വീപിന്റെ ഔദ്യോഗിക മൃഗം അഥവാ മത്സ്യം ബട്ടർഫ്ലൈ ഫിഷാണ്. ഔദ്യോഗിക വൃക്ഷമാകട്ടെ ശീമ പ്ലാവും ബ്രെഡ് ഫ്രൂട്ട് ട്രീ. ഭരണസിരാ കേന്ദ്രമായ കവരത്തിയിലെ എയർ ആംബുലൻസ് വളരെ പ്രസിദ്ധമാണ്. ഏത് സമയത്തും രോഗികളെ കൊച്ചിയിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുവാനാണ് ഈ എയർ ആംബുലൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 400 വർഷം പഴക്കമുണ്ട് എന്ന് കരുതുന്ന ഹുജ്ര മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ധാരാളം തീർത്ഥാടകരെത്തുന്ന ദ്വീപിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത്. ബോട്ട് യാത്ര കുറച്ച് ദൂരം കൂടി പിന്നിട്ടപ്പോൾ വളരെ അടുത്തായി മറ്റൊരു തുരുത്ത് കാണാനായി. ഇതാണ് ബംഗാരം ദ്വീപ്. നേരത്തെ ആൾക്കാർ താമസമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജനവാസമില്ല. അവിടെ വിപുലമായ തോതിൽ ഹോട്ടലുകളുടെ നിർമ്മാണം നടക്കുന്നതായി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു. ഏറ്റവും ആഴം കുറഞ്ഞതും മനോഹരവുമായ ലഗൂണുള്ള പ്രദേശമാണ് ബംഗാരം ദ്വീപ്. അതിനാൽ തന്നെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനും സാഗര വിനോദങ്ങളിൽ ഏർപ്പെടാനും തികച്ചും അനുയോജ്യം തന്നെ. കവരത്തിയിൽ നിന്നും 63 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന കൽപ്പേനി ദ്വീപ് വലിയൊരു ലഗൂണിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ലഗൂൺ ദ്വീപ് എന്ന പേരിലും അറിയപ്പെടുന്നു. മറ്റ് ദ്വീപുകളിൽ നിന്നും കൽപ്പേനി ദ്വീപിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് 3 ചെറുദ്വീപുകളുടെ ഒരു കൂട്ടമായതിനാലാണ്. കൽപ്പേനി, തിലാക്കം, പിട്ടി എന്നിവയാണ് ദ്വീപുകൾ. വേലിയിറക്ക സമയത്ത് തിലാക്കം ദ്വീപിലേക്ക് നടന്ന് കയറാൻ കഴിയുമെന്നാണ് ബോട്ടിലെ ജീവനക്കാർ ഞങ്ങളോട് പറഞ്ഞത്. ജല വിനോദങ്ങൾക്ക് ഏറെ സൗകര്യങ്ങളുള്ള ആഴം കുറഞ്ഞ ലഗൂൺ ആയതിനാൽ ധാരാളം സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നുണ്ട്. സർക്കാർ ലോഡ്ജുകളും പരിസ്ഥിതി സൗഹൃദ കോട്ടേജുകളും ഹോം സ്റ്റേകളും ഇവിടെയും ലഭ്യമാണ്. ബംഗാരം ദ്വീപിലൊഴികെ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും മദ്യം നിരോധിച്ചിരിക്കുകയാണ്. ജസരി തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെയും സംസാര ഭാഷ. ഇവിടെ ജയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇടങ്ങളിലൊന്നായി കാണാം. പട്ടി, പന്നി, പാമ്പ് തുടങ്ങിയവ ലക്ഷദ്വീപുകളിലില്ല എന്നത് ആശ്ചര്യജനകം. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടും ഗൈഡിൻ്റെ വിവരണം കേട്ടും സമയം പോയതറിഞ്ഞില്ല. ഞങ്ങളുടെ ബോട്ട് തീരത്തോട്ടടുക്കാൻ തുടങ്ങി. എല്ലാവരും ഉത്സാഹഭരിതരായി. ഏറെ സന്തോഷങ്ങൾ സമ്മാനിച്ച കടൽ വിനോദങ്ങളുടെ ഓർമ്മകളുമായി തീരത്തണഞ്ഞ ബോട്ടിൽ

നിന്നും കടലിലേക്ക് ഇറക്കിയിട്ട ഏണിപ്പടിയിലൂടെ ഓരോരുത്തരായി വളരെ സാവധാനം താഴേക്ക് ഇറങ്ങി. വെള്ളമണൽ നിറഞ്ഞ മണലിൽ ചവിട്ടിയപ്പോഴേക്കും പാദം മുഴുവൻ മണ്ണ് കൊണ്ട് അഭിഷേകമായി. ചെരുപ്പിനടിയിൽ മണ്ണ് കയറിയാലുള്ള അസ്വസ്ഥത പറയാനില്ല. എന്നാൽ നനഞ്ഞ പാദത്തിലായാലോ മുറിവ് ഉറപ്പ്. ഒരിക്കൽ കൂടി കടൽ വെള്ളത്തിൽ കാൽ കഴുകി പാദങ്ങൾ മണൽ മുക്തമാക്കി തീരത്ത് നിന്നും അകലെയല്ലാത്ത ഹോം സ്റ്റേയിലേക്ക് സാവധാനം നടന്നു. വൈകുന്നേരം ചായ കുടിച്ച ശേഷം 5 മണിയോടെ ലഗൂൺ ബീച്ചിൽ എല്ലാവരും ഒത്തുകൂടണം എന്നൊരു നിർദ്ദേശവും ഞങ്ങളുടെ ഗൈഡ് നൽകിയിരുന്നു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. വിട ചൊല്ലുന്നത് സുന്ദരസഞ്ചാരം അവതാരകൻ ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കാസ്റ്റിംഗ് മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: This is Radio Santanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. സംഗീതത്തിന്റെ ഈ മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ദേശകാല ഭാഷാഭേദമന്യേ ലോകം ഏറെ ആസ്വദിക്കുന്ന ഒരു കലയാണ് സംഗീതം. ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്ക് കൈമാറിയ വായ്ത്താരികളിൽ നിന്ന് തുടങ്ങി മനുഷ്യൻ അതിന്റെ അനന്തതയിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും കണ്ണെത്താ ദൂരം ഇനിയും യാത്ര ചെയ്യാനുമുണ്ട്. എത്രയോ സംഗീത ശൈലികൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട്. ഓരോന്നും അതിൻ്റെതായ ആസ്വാദന തലങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. സംഗീതത്തിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ കലാപ്രതിഭകളെ കുറിച്ചാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അജയ് അതുൽ എന്ന സംഗീത കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച അജയ് അതുൽ എന്ന സംഗീത കൂട്ടായ്മയിൽ പിറന്ന ഒരുപിടി ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അജയ് അശോക് ഗോഗ്വാലെ, അതുൽ അശോക് ഗോഗ്വാലെ എന്നീ സഹോദരന്മാരാണ് അജയ് അതുൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിന്ദി മറാത്തി ചിത്രങ്ങൾക്കാണ് അവർ പ്രധാനമായും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത സംവിധായകർ അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരുപിടി ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. പരമ്പരാഗത ഗണപതി മന്ത്രങ്ങളും സിംഫണിക് സംഗീതവും സംയോജിപ്പിച്ച ഭക്തിഗാന ആൽബമായ വിശ്വവിനായകിലൂടെയാണ് അവർ തങ്ങളുടെ കരിയർ ആരംഭിച്ചത്. പിന്നീട് നിരവധി സിനിമകൾ, ആൽബങ്ങൾ, സീരിയലുകൾ, നാടകങ്ങൾ എന്നിവയ്ക്ക് സംഗീതം നൽകിയ ഈ കൂട്ടുകെട്ട് അങ്ങനെ ഇന്ത്യയിലെ തന്നെ മുൻനിര സംഗീത സംവിധായക ജോഡികളിൽ ഒന്നായി മാറി.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. ആസ്വാദക ഹൃദയങ്ങൾ കീഴടക്കിയ ഒരുപിടി ഗാനങ്ങളുമായി മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പരമ്പരാഗതവും എന്നാൽ അസാധാരണമായതുമായ സംഗീത സൃഷ്ടി രീതിക്ക് പ്രസിദ്ധരായ അജയ് അതുൽ കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ച ഒരുപിടി ഗാനങ്ങളുമായാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ ഈ സഞ്ചാരം. സവർഗേ ദേഖ് ഗാവ്, നടരംഗ്, പി കെ, സിംഗം, ധടക്, തുമ്പാദ്, മൗലി, സൂപ്പർ 30 തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ സൃഷ്ടികൾ നടത്താൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് അതുൽ സംഗീത കൂട്ടായ്മയിൽ വിരിഞ്ഞ ഗാനങ്ങളാണ്. പൂനെയിലെ അലണ്ടയിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായ അശോക് ഗോഗ്വാലയുടെ മക്കളായാണ് അജയും അതുലും ജനിച്ചത്. പിതാവിന് സ്ഥലം മാറ്റം ലഭിക്കുന്ന ജോലിയായതിനാൽ പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ രാജ്ഗുരുനഗർ, ജുന്നാർ, ഷിരൂർ, മഞ്ചാർ, ഘോഡേഗാവ് തുടങ്ങിയ നിരവധി ഗ്രാമങ്ങളിലാണ് അവർ ബാല്യകാലം ചെലവഴിച്ചത്. കുട്ടിക്കാലത്ത് അക്കാഡമിക് വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സംഗീതത്തോടുള്ള അവരുടെ താല്പര്യം വളർന്നിരുന്നു. ഈ സമയത്താണ് അവർ സംഗീതത്തിൽ പരീക്ഷണം തുടങ്ങിയത്. ഒരു NCC മത്സരത്തിൽ അജയ് നിലവിലുള്ള ഒരു രചന വ്യത്യസ്തമായി വായിച്ചു. അവരുടെ ആ പരീക്ഷണത്തിന് സമ്മാനം ലഭിക്കുകയും ചെയ്തു.

ಸಿಂಬಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್. ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ സംഗീത കൂട്ടുകെട്ട് അജയ് അതിലിന്റെ ഗാനങ്ങളിലൂടെ നാം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ സഹോദരന്മാർക്ക് ഒരു സംഗീത പശ്ചാത്തലം ഉണ്ടായിരുന്നില്ല. സംഗീതത്തിനായി കുടുംബം നേരിട്ട് പിന്തുണച്ചില്ലെങ്കിലും അവർക്ക് ഒരിക്കലും ഒരു സഹായവും നിഷേധിച്ചിരുന്നുമില്ല. സ്കൂൾ, ക്ഷേത്രങ്ങൾ, പ്രാദേശിക ബാൻഡുകൾ മുതലായവയിലൂടെ അവർ സംഗീത സംരംഭങ്ങൾ ആരംഭിച്ചു. നേരിട്ടുള്ള പരിശീലനം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ സംരംഭങ്ങളിൽ നിന്ന് അവർ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. ഹാർമോണിയം, ഡോൾ, മൃദംഗം തുടങ്ങിയവയിൽ പരിശീലനം ലഭിച്ചവരുമായി അവർ സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് കോളേജ് പഠനകാലത്ത് പ്രാദേശിക ബാൻഡുകളുടെ അറേഞ്ചർമാരായും അവർ പ്രവർത്തിച്ചിരുന്നു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് മേഘമൽഹാറിൽ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് അതിൽ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ഒരു പിടി മനോഹര ഗാനങ്ങളാണ്. നിരവധി മികച്ച ഗാനങ്ങളാണ് ഈ ഒരു കൂട്ടുകെട്ട് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സഹോദരന്മാർ 2015 ഫോർബ്സ് ഇന്ത്യ സെലിബ്രിറ്റി 100 പട്ടികയിൽ ആദ്യം 82 സ്ഥാനം നേടുകയും 2019 22 സ്ഥാനം നേടുകയും ചെയ്തു. കൂടാതെ ദേശീയ ചലച്ചിത്ര അവാർഡ്, ഫിലിംഫെയർ അവാർഡുകൾ, മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, മിർച്ചി സംഗീത അവാർഡുകൾ തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തി. ഈ സഹോദര കൂട്ടായ്മയിൽ വിരിഞ്ഞ അനവധി മനോഹര ഗാനങ്ങൾക്കായി നമുക്കിനിയും കാത്തിരിക്കാം.

ഇന്നത്തെ മേഘമൽഹാറിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയ ശ്രോതാക്കളുമായി വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിന വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വാഷിംഗ്ടണിലെ നാഷണൽ മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ശക്തമായ കാറ്റും മഴയും കാരണം നാഷണൽ മാളിൽ നിന്ന് ആളുകളെ 2 മണിക്കൂറോളം താൽക്കാലികമായി ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥ അനുകൂലമായതോടെ ജനങ്ങൾ തിരിച്ചെത്തുകയും ട്രംപ് പ്രസംഗം പൂർത്തിയാക്കുകയും ചെയ്തു. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ബെൽജിയത്തിലെ ആൻവെർപ്പ് വേൾഡ് ഡയമണ്ട് സെന്റർ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വജ്രങ്ങളും വിലയേറിയ രത്നങ്ങളും പതിച്ച 18-ക്യാരറ്റ് സ്വർണമോതിരം സമ്മാനിച്ചു. ബ്രസൽസിൽ നടന്ന അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിൽ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെയാണ് ട്രംപ് സമ്മാനത്തിന് നന്ദി അറിയിച്ചത്. അമേരിക്കയുടെ ചരിത്രപരമായ 250th സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നു. 140 കോടി ഇന്ത്യൻ ജനതയുടെ പേരിലാണ് ആശംസകൾ അറിയിക്കുന്നതെന്ന് അദ്ദേഹം ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കി. ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ശക്തമായ അടിത്തറ, ജനാധിപത്യം, സ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നീ പങ്കിട്ട മൂല്യങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ തന്ത്രപ്രധാന പങ്കാളിത്തം ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും പുരോഗതിക്കും കൂടുതൽ കരുത്തേകുന്ന ശക്തിയായി തുടരുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുല്ല അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ രാജ്യവ്യാപകമായി ആരംഭിച്ചു. തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിച്ച പൊതുദർശനത്തിലും അനുശോചന ചടങ്ങുകളിലും വൻ ജനാവലിയാണ് പങ്കെടുക്കുന്നത്. നിരവധി ദിവസങ്ങളിലായി വിവിധ നഗരങ്ങളിലൂടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയും മതാചാരങ്ങളും നടക്കുമെന്നും ഇറാൻ സർക്കാർ അറിയിച്ചു. ശനിയാഴ്ച യമനിലെ ചെങ്കടൽ തീരപ്രദേശത്ത് സംഘർഷം വീണ്ടും രൂക്ഷമായി. ഇറാൻ പിന്തുണയുള്ള ഹൂത്തി സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ അന്താരാഷ്ട്ര അംഗീകാരമുള്ള യമൻ സർക്കാരിന്റെ സൈന്യത്തിലെ 16 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഹുദൈദ തുറമുഖത്തിന് തെക്കൻ മേഖലയിലാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലെ ഏറ്റവും മാരകമായ ഏറ്റുമുട്ടലുകളിൽ ഒന്നായാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന വിദേശികൾക്ക് രാജ്യം വിടേണ്ടി വന്നേക്കാമെന്ന് സൂചന. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൊണ്ടുവരുന്ന പുതിയ കുടിയേറ്റ നിയമങ്ങളാണ് നിലവിൽ നിയമപരമായ അനുമതിയോടെ കഴിയുന്നവരെയും പ്രതികൂലമായി ബാധിക്കുന്നത്. പുതിയ കടുത്ത നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ കരീബിയൻ, മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ താമസാധികാരം റദ്ദാക്കപ്പെട്ടേക്കാം. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബുധനാഴ്ച ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈറ്റ് ഹൌസ് വക്താവ് അന്ന കില്ലിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഉച്ചകോടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച തുർക്കി പ്രസിഡന്റുമായും ട്രംപ് ചർച്ച നടത്തും. ഉച്ചകോടി സമാപിച്ച ശേഷം ബുധനാഴ്ച മാധ്യമങ്ങളെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. അമേരിക്കയിൽ സ്വാതന്ത്ര്യദിന വാരാന്ത്യത്തിൽ അനുഭവപ്പെട്ട റെക്കോർഡ് ചൂടിനെ തുടർന്ന് ന്യൂജേഴ്സിയിൽ മാത്രം 25 പേർ മരിച്ചതായി സംശയിക്കുന്നു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും എയർ കണ്ടീഷണർ ഇല്ലാത്ത വീടുകളിലും തെരുവുകളിലും പാർക്ക് ചെയ്ത വാഹനങ്ങളിലുമാണ് ഉണ്ടായിരുന്നത്. കടുത്ത ചൂടിനു പിന്നാലെ മണിക്കൂറിൽ 80 മൈൽ വേഗതയിൽ വീശിയടിച്ച ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും 3 ലക്ഷത്തോളം ആളുകളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ ജൂലൈ 4-നായിരുന്നു ഇത്തവണ അമേരിക്ക സാക്ഷ്യം വഹിച്ചത്. ചില നഗരങ്ങളിൽ താപനില 106 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയർന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിലും കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിൽ രാജ്യവ്യാപകമായി വിൽക്കപ്പെടുന്ന പ്രമുഖ ബ്രാൻഡ് ഷാംപൂവിൽ അപകടകരമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. സിൻസിനാറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാവോ USA എന്ന കമ്പനിയുടെ ഒറിബി സീരീസ് സ്കാൽപ് ഡെൻസിഫൈയിങ് ഷാംപൂ എന്ന ഉൽപ്പന്നമാണ് പിൻവലിക്കുന്നത്. 2026 ഫെബ്രുവരി 21-നും 26-നും ഇടയിൽ നിർമ്മിച്ച YRN തുടങ്ങുന്ന ലോട്ട് കോഡുകളുള്ള ഷാംപൂകളാണ് കമ്പനി തിരിച്ചു വിളിക്കുന്നത്. ഈ ഉൽപ്പന്നം വാങ്ങിയ ഉപഭോക്താക്കൾ ഇത് ഉപയോഗിക്കരുതെന്നും പകരമുള്ള ഉൽപ്പന്നത്തിനായി കമ്പനിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ഇമെയിലിലോ ബന്ധപ്പെടാമെന്നും നിർദ്ദേശമുണ്ട്. ഷിക്കാഗോ സോഷ്യൽ ക്ലബിന്റെ 12th അന്താരാഷ്ട്ര വടംവലി ടൂർണമെന്റ് September 6 നടക്കും. 11,111 അമേരിക്കൻ ഡോളറാണ് ഒന്നാം സമ്മാനം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനമായി വിലയിരുത്തപ്പെടുന്ന യുവതാരം വൈഭവ് സൂര്യവംശി 15 ഇന്ത്യൻ സീനിയർ ടീമിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 2nd T20 മത്സരത്തിൽ സഞ്ജു സാംസണിന് പകരക്കാരനായാണ് വൈഭവ് പ്ലേയിംഗ് 11 ഇടം നേടിയത്. ഇതോടെ ഇന്ത്യക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന നേട്ടവും വൈഭവ് സ്വന്തമാക്കി. അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സാംസ്കാരിക ആഘോഷമായി മാറിയ മാംഗോ മാനിയ അറ്റ്ലാന്റ 2026 നോർക്രോസിലെ ഗ്ലോബൽ മാളിൽ വർണ്ണാഭമായി അരങ്ങേറി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രശസ്ത മാമ്പഴ ഇനങ്ങൾ പ്രദർശിപ്പിക്കുകയും രുചിക്കനായി ഒരുക്കുകയും ചെയ്ത മേളയിൽ നിരവധി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. ചരമറിയിപ്പുകൾ. ഫ്ലോറൽ പാർക്കിൽ താമസിച്ചിരുന്ന എബ്രഹാം ജോസഫ് എലിപ്പുലിക്കാട്ടിൻ്റെയും പരേതയായ ചിന്നമ്മ ജോസഫ് കല്ലന്താനത്തിൻ്റെയും മകൻ എബി ജോസഫ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. അമേരിക്കയിൽ ഡാളസിൽ താമസിച്ചിരുന്ന കുമ്പനാട് സ്വദേശിനി തങ്കമ്മ ഈപ്പൻ മറ്റത്ത് അന്തരിച്ചു. സംസ്കാരം അടുത്തയാഴ്ച നടക്കും. ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ന്യൂയോർക്കിലെ ദീർഘകാല അംഗം

മത്തായി എബ്രഹാം അന്തരിച്ചു. സംസ്കാരം ശനിയാഴ്ച നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസവിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

your voice. I am singing song.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ആളോ അത് വന്നു
1: പറഞ്ഞവരാരാണോ.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.